സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിഗരറ്റ്. ഓക്കെ, വെക്കം.
1: ഇത് പെൺമൈ പേസിടും,
0: മീസൈ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നുവെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: മരമായിട്ട് കുസ്തി പിടിക്കണേ.
1: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: എന്താ നിർത്തിക്കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ.
1: അയ്യോ, എനിക്ക് പാടാനൊന്നറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ, പാടൂ നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടൂ പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാനറിയില്ല.
0: പാടൂ പ്ലീസ്.

0: ഡോക്ടർ ലിസ തോമസ്, സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കോതമംഗലം.
1: പിന്നെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. അത് മാത്രമല്ല, എളുപ്പം ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

I'm not gonna let you go.

0: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി.

0: സ്വന്തം ജാനകിക്കുട്ടി.
1: അരികിൽ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? പരിഭവങ്ങളും പരാതികളും സന്തോഷങ്ങളും വിശേഷങ്ങളുമെല്ലാം സ്വതന്ത്രമായി പങ്കുവെക്കാൻ ഒരാൾ, നമ്മളെ വിധിക്കാതെ എല്ലാം ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കാൻ ഒരാൾ, കേട്ടുകൊണ്ടിരിക്കാൻ ഒരാളെ കിട്ടുക എന്നതുതന്നെ വലിയ കാര്യമാണ്. ജാനകിക്കുട്ടിയുടെ പ്രശ്നവും ഇതുതന്നെയായിരുന്നു. അവളുടെ വീട്ടിൽ അവളെ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കാവും കുളവും തൊടിയുമൊക്കെ ചേർന്ന് ഓടുപാകിയ ആ തറവാട്ടു വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു.

0: പക്ഷേ ജാനകിക്കുട്ടിക്ക് സംസാരിക്കാൻ മാത്രം ആരുമുണ്ടായിരുന്നില്ല. അടുക്കളയിലെ പാത്രങ്ങളോടും അടുപ്പിലെ പുകയോടും മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ജാനകിയോട് കൊച്ചു വർത്തമാനം പറയാൻ എവിടെ നിന്നാണ് സമയം? വല്യമ്മയ്ക്കാണെങ്കിൽ ഒറ്റമോളായ സരോജിനിയുടെ മുടി കെട്ടിക്കൊടുക്കുന്നതിലും മുഖം മിനുക്കിക്കൊടുക്കുന്നതിലുമൊക്കെയാണ് ശ്രദ്ധ. ഇതിനിടയിൽ ജാനകിയെക്കുറിച്ച് എങ്ങനെ ഓർക്കാൻ? ജാനകിയുടെ നേരെ മൂത്ത ചേച്ചിയായ ദേവുവേട്ടത്തിക്ക് മാസികകൾ വായിച്ചിരിക്കാനാണ് ഇഷ്ടം. ജാനകിയെ കാണുന്നതോ അവളുടെ പല സംശയങ്ങൾക്ക് കാതോർക്കുന്നതോ ദേവുവേട്ടത്തിക്ക് ഇഷ്ടവുമില്ല, അതിനുള്ള വിദ്യാഭ്യാസവുമില്ല. പിന്നെയുള്ള മൂത്ത ചേട്ടൻ എപ്പോഴും പുറത്തായിരിക്കും. എങ്ങോട്ടാ പോകുന്നതെന്ന് ആര് ചോദിച്ചാലും അവരുമായി വഴക്കുണ്ടാവുക എന്നതു മാത്രമാണ് മിച്ചം. ഇതിനിടയിൽ ജാനകിയെ നോക്കാനോ സംസാരിക്കാനോ അവിടെ ആർക്കും സമയമില്ല. ആ വീട്ടിലിരുന്ന് ശ്വാസം മുട്ടുന്നതുകൊണ്ട് അവൾ മിക്കപ്പോഴും പുറത്ത് പറമ്പിലോ തൊടിയിലോ ഒക്കെയായി കറങ്ങി നടക്കാറാണ് പതിവ്. അതിന് നല്ല ചീത്തയും കിട്ടും, എന്നാലും വീണ്ടും പോകും. അല്ലാതെ അവൾ എന്ത് ചെയ്യാൻ? അങ്ങനെ ഒരു ദിവസം അക്കരെ നിന്ന് ജാനകിയുടെ മുത്തശ്ശി ജാനകിയുടെ വീട്ടിൽ സ്ഥിരമായി നിൽക്കാൻ തീരുമാനിച്ചെത്തി. ഇളയ മോളുടെ വീട്ടിൽ നിന്നും പിണങ്ങിയാണ് അവർ വന്നത്. ജാനകിയുടെ അമ്മുമ്മയുടെ ചേച്ചിയായിരുന്നു അവരെങ്കിലും ജാനകി അവരെ സ്വന്തം മുത്തശ്ശിയെ പോലെ തന്നെയാണ് കണ്ടത്. അങ്ങനെ ആ വലിയ വീട്ടിൽ ജാനകിക്ക് കൂട്ടായി മുത്തശ്ശി എത്തിയതിൽ അവൾക്കും ആശ്വാസം തോന്നി. മുടി ചീകിക്കൊടുക്കാനും കഥകൾ പറയാനും അവൾക്കും അങ്ങനെ ഒരാളായി. മുത്തശ്ശിയെപ്പറ്റി വീട്ടുകാർ പറഞ്ഞു കേട്ട പല കഥകളും അതുകൊണ്ട് തന്നെ അവൾ വിശ്വസിച്ചില്ല.
1: പാലം പണിക്കൊന്ന് മേസ്ത്രിയായിരുന്നു അത്രേ തമിഴൻ, അയാളുടെ കൂടെ ഓടിപ്പോയി. പിന്നെ 20 കൊല്ലം കഴിഞ്ഞിട്ടാണത്രേ മുത്തശ്ശി നാട്ടിൽ വന്നത്. അടുക്കള മുറ്റത്ത് പണിക്കാർ ആ കഥയെന്ന് പറഞ്ഞിരുന്നത്. ഈ മുത്തശ്ശിയെ കണ്ട ഇതൊക്കെ ചെയ്തു തോന്നുവോ?
0: പൊതുവെ ഏകാന്തയായിരുന്നു എങ്കിലും അയൽവാസിയായ ഭാസ്കരൻ അവളുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. പാലക്കാട് പഠിക്കാൻ പോയ ഭാസ്കരൻ ലീവിന് നാട്ടിൽ വരുമ്പോൾ അവൾക്ക് മിഠായിയോ ചിത്രകഥയോ വാങ്ങിക്കൊണ്ടുവരിക പതിവായിരുന്നു. അതെല്ലാം ഒരു പെട്ടിയിൽ ഭദ്രമായി അവൾ സൂക്ഷിച്ചു വെക്കും. ജോലിക്കായി അന്യദേശത്തേക്ക് പോയ അച്ഛന്റെ കത്തുകളും മണി ഓർഡറുകളും കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാണ്ടായി. ഇത് വീട്ടുകാർ തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു കാരണവുമായി. അങ്ങനെ ഒരു ദിവസം അടുത്തുള്ള വനത്തിൽ ഔഷധങ്ങൾ ശേഖരിക്കാൻ ജാനകിയും അമ്മുമ്മയും കൂടിപ്പോയി. അലഞ്ഞു തിരിഞ്ഞു നടന്ന ജാനകി കാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നു. ഇത് കണ്ട അമ്മുമ്മ അവളെ ശാസിച്ചു.
2: ഇവിടെയാണ് അതിന് കൂടെ തോന്നണോ? ഇങ്ങോട്ട് വരാതാ ഞാൻ പറഞ്ഞത്. അതത്ര സുഖമുള്ള ഫലമല്ല കുട്ടിയെ. പച്ച പകൽ കൂടെ മറ്റേ കൂട്ടരുടെ സഞ്ചാര.
1: ആരുടെ
2: പറയാം? വാ പോവ. അവിടെ ഒന്നും ഒറ്റയ്ക്ക് നടക്കരുത്. അത് പണ്ടൊരു ഇല്ലപ്പറമ്പ. കുറ്റു ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഈ പുറംപറമ്പിലേക്ക് പകല് കൂടെ വരാൻ പേടിയാ. അപ്പുറത്ത് അവര് ചുറ്റിത്തിരിയണുണ്ടാവും.
1: മുത്തശ്ശി കണ്ടിട്ടുണ്ടോ?
2: ഞാൻ ഒരു മിന്നാട്ടം കണ്ടു ഒരിക്കൽ. വെള്ളം ഉടുത്ത് മുടിയഴിച്ചിട്ട് നടക്കുന്നത് ചിരിച്ച് കണ്ടൊരു പകലുണ്ട്. ദുർമരണം വന്നോര് ഭൂമി വിട്ടു പോവില്ല. ആ കുഞ്ഞാത്തല അങ്ങനെ യക്ഷയായി എന്നാ പറയണ. നമ്മുടെ ഈ പറമ്പും അത്ര നല്ല സ്ഥലമല്ല. തരിനീലിയുടെ ഉപദ്രവം ഉണ്ടെന്ന് തവിട്ടി നിരത്തിയാ പറയാത്ത പണിക്കന്മാരില്ല. ഒരു ബ്രഹ്മരക്ഷസിനെയും ഈ വഴിക്ക് കണ്ടോരുണ്ട്. സ്കൂള് വിട്ടാ പാടത്തുകൂടെ വന്നാ മതിട്ടോ? ശരി.
0: അമ്മുമ്മ അത് അപ്പോൾ തന്നെ മറന്നെങ്കിലും ജാനകി അത് വിട്ടില്ല. അവൾ ഐതിഹ്യമാലയിൽ നിന്നും യക്ഷിയെ ഭാര്യയാക്കിയ മന്ത്രവാദിയുടെ കഥ വായിച്ചു. യക്ഷികൾ

0: വിചാരിച്ചാൽ കരിമ്പനയുടെ മുകളിൽ മാളികയുണ്ടാക്കാം. ദേവി ഭാഗവതം കയ്യിൽ കരുതിയാൽ യക്ഷിയിൽ നിന്നും രക്ഷ നേടാം. സത്യമുള്ള നല്ല യക്ഷികളുമുണ്ട്. ഇങ്ങനെ യക്ഷിക്കഥകൾ പലതും വായിച്ചു വായിച്ച് അമ്മുമ്മ പറഞ്ഞുകൊടുത്ത കുഞ്ഞാത്തോൽ എന്ന യക്ഷിയെ നേരിൽ കാണാൻ അവൾക്കും മോഹമായി. വല്ലപ്പോഴുമാണെങ്കിലും ഭാസ്കരനോട് സംസാരിക്കുമ്പോൾ ജാനകിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ മനസ്സ് അത് പ്രണയമായി തെറ്റിദ്ധരിക്കുകയും അറിയാതെ വിരിഞ്ഞ ആ കുട്ടി പ്രണയത്തെ മനസ്സിലിട്ട് ആരും കാണാതെ താലോലിക്കുകയും ചെയ്തു. എന്നാൽ സരോജിനിയെടുത്തിയുമായി സ്വൈര്യസല്ലാപം നടത്തുന്ന ഭാസ്കരനെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടവും ദേഷ്യവും അടക്കാനായില്ല. പുറംതിരിഞ്ഞ് മനസ്സുരുകി കരഞ്ഞുകൊണ്ടോടിയ ജാനകിയുടെ കാല് കാവിനടുത്തുള്ള ഒരു വള്ളിയിൽ കുടുങ്ങി. ആ വേദനയിൽ അവൾ താഴെ വീണ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോഴതാ വെള്ള സാരിയുടുത്ത് മനോഹരമായ ആഭരണങ്ങൾ അണിഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടെ ഒരു യുവതി ജാനകിയുടെ പേര് വിളിച്ച് സ്നേഹവാത്സല്യത്തോടെ അവളെ നോക്കി അവളുടെ അടുത്തു വന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കുഞ്ഞാത്തോലാണെന്ന് ജാനൂട്ടിക്ക് മനസ്സിലായി. മുറുക്കി ചുവപ്പിച്ച കുഞ്ഞാത്തോലിന്റെ ചുണ്ടും ഒരാകാശം ഒളിപ്പിച്ചു വെച്ച പോലെയുള്ള വിടർന്ന കണ്ണുകളും അവളിൽ ആശ്ചര്യവും പേടിയും എന്നുവേണ്ട എല്ലാ വിചാര വികാരങ്ങളും ഉണർത്തി.
1: എന്താ നോക്കണേ? ഓ, അത് ജാനൂട്ടിയും കേട്ടിട്ടുണ്ടല്ലേ. അത്യാവശ്യം വരുമ്പോ മാത്രമേ ദംഷ്ട്ര എടുക്കൂ. എന്നെ പറ്റി ഇന്നെന്തൊക്കെയാ കേട്ടത്? പരമ്പരയുടെ മീതെ കൊണ്ടുപോയി ചോര കുടിച്ച് എന്ന് താഴത്തേക്ക് തുപ്പും അല്ലേ? എല്ലാവരും അങ്ങനെ ചെയ്യില്ല. അതൊക്കെ ദുഷ്ടത്തരല്ലേ. ആണുങ്ങൾ ദുഷ്ടത്തരം കാട്ടിയ പിന്നെ എന്താ ചെയ്യാ? ദുഷ്ടത്തരം കാട്ടുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ആരാ? അതൊക്കെ ഉണ്ട്. ആരാ? ശിക്ഷിക്കണോ? ജാനിക്കുട്ടി പറഞ്ഞാ മതി.

0: കരുനീലി അത് പാവ, ഒന്നും ചെയ്യില്ല. ഇത്തിരി മുറുക്കാൻ കിട്ടാനാ പിന്നാലെ നടക്കണേ. എന്റെ കയ്യിലും തീർന്നു.
1: മുത്തശ്ശി മുറുക്കും, ഞാൻ കൊണ്ടും തരാം.
0: ആരും കാണാണ്ട് കൊണ്ടുവരും. ജാനകിക്കുട്ടി പറമ്പിൽ ചുറ്റി നടക്കണത് എപ്പോഴും ഞാൻ കാണാറുണ്ട്. എന്താ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ലേ?
1: വീട്ടില് ആരും എന്നോട് മിണ്ടില്ല. എല്ലാവരുടെയും വക ചീത്ത.
0: ഇവിടെ വന്നോളൂ, നമുക്ക് വട്ട് കളിക്കാം, കൊത്തങ്കല്ലാടാം. നീലയുടെ കയ്യിൽ കവടിയുണ്ട്, തായം കളിക്കാൻ അറിയോ? എന്തിനാ കരഞ്ഞതെന്ന് പറഞ്ഞില്ല. ആരോ വരുന്നു.
2: ആ വഴി നടന്നു വന്ന ഒരു വഴിപോക്കൻ വള്ളിയിൽ കാലുകുരുങ്ങി ബോധമില്ലാതെ കിടക്കുന്ന ജാനൂട്ടിയെ വീട്ടിലെത്തിച്ചു. ബോധം വന്ന് കണ്ണു തുറന്നപ്പോൾ കട്ടിലിനു ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. സരോജിനിയെ കണ്ണുമിഴിച്ചു നോക്കുന്ന ജാനകിയെ കണ്ട് എല്ലാവരും ഒന്ന് ഭയന്നു. ഒരുറക്കം കഴിഞ്ഞെണീറ്റ ജാനകിയുടെ കാലിൽ മുത്തശ്ശി എണ്ണ പുരട്ടി തിരുമിക്കൊടുത്തു. സരോജിനിയും ദേവുവും കിടക്കുന്ന മുറിയിലേക്ക് ഒളിച്ചു കയറിയ ജാനകി അവരോടുള്ള വൈരാഗ്യത്തിൽ ഉഴറി അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴതാ ചിരിച്ചുകൊണ്ട് കുഞ്ഞാത്തോല് ജനല വഴി മുറിക്കകത്തേക്ക് കടക്കുന്നു. കുഞ്ഞാത്തോലിനെ കണ്ട് ജാനകിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. വിടർന്ന ചിരിയോടെ അവൾ കുഞ്ഞാത്തോലിനെ സ്വീകരിച്ചു. ഇരുവരും ചേർന്ന് ആ മുറി ആകെ നശിപ്പിച്ചു. സരോജിനി കയറി നോക്കിയപ്പോൾ അവളുടെ സാരികളെല്ലാം കീറിപ്പറിഞ്ഞിരിക്കുന്നു. കുപ്പിവളകളെല്ലാം താഴെ വീണ് പൊട്ടിയിരിക്കുന്നു. സങ്കടത്തോടെ കരഞ്ഞു വിളിച്ച സരോജിനിയെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും ഓടിയെത്തി. വീട്ടിൽ ബാധിച്ച ഈ അനർത്ഥം ഇനി സംഭവിക്കാതിരിക്കാൻ അവർ ശംഖുപ്പണിക്കരെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചു നോക്കി. ശംഖുപ്പണിക്കർ ചൊല്ലിയ സംസ്കൃത ശ്ലോകങ്ങളിൽ നിന്ന് ജാനൂട്ടിയിൽ എന്തോ ബാധ കയറിയതാണെന്ന് അവർ ഉറപ്പിച്ചു. ഇതിനിടയിൽ കുഞ്ഞാത്തോലിനോടൊപ്പം കളിച്ചും ചിരിച്ചും ജീവിതത്തിലെ തന്നെ മനോഹരങ്ങളായ നിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ജാനകി. കുഞ്ഞാത്തോലും ജാനകിയും ഒരുമിച്ചിരിക്കുന്ന ഒരു വേള

കുഞ്ഞാത്തലിന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടല്ലേ? കുഞ്ഞാത്തല് മുമ്പ് കുഞ്ഞാത്തലായിരുന്നില്ലേ? അതൊരു കാലം. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് സൗകര്യമായിട്ടിരിക്കണം എന്നായിരുന്നു മോഹം. അതിന് യോഗ ഉണ്ടാവണ്ടേ?

0: വിളിക്കരുത് ജാനൂട്ടി, മോഹിനിയല്ലേ, പിന്നെ ദുഃഖിക്കേണ്ടി വരും. സത്യാണ്, അതിപ്പോഴും എനിക്ക് മനസ്സിലാവണം. ഇനിയൊരു മോഹം തോന്നില്ല.
1: ഒന്നും ഇനി മോഹിക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്നുവെങ്കിലും കുഞ്ഞാത്തോലിനെ നഷ്ടപ്പെടരുതെന്ന് ജാനകി എന്നേ മോഹിച്ചിരുന്നു. ജാനകിയിൽ കൂടിയിരിക്കുന്ന ബാധയൊഴിപ്പിക്കാൻ പലരെയും വീട്ടുകാർ വിളിച്ചു വരുത്തി. ഓരോ തവണയും സങ്കടത്തോടെ ജാനകി കുഞ്ഞാത്തോലിനെ ഈ വിവരം അറിയിക്കും. എങ്കിലും കുഞ്ഞാത്തോൽ ഓരോ തവണയും അവളെ സമാധാനിപ്പിച്ചു വിടും. ഒരിക്കൽ കുഞ്ഞാത്തോൽ അവളുടെ ജീവിത കഥ ജാനകിക്ക് വിവരിച്ചു കൊടുത്തു.
0: പണ്ടൊരാള് ആവണപ്പല കൊണ്ട് തലയ്ക്കൊരടി. ഞാൻ ചത്തുന്നാ വിചാരിച്ചത്, കുളത്തിൽ കൊണ്ടുപോയിട്ടു. എന്തിനാ, ആരാ അങ്ങനെ ചെയ്തത്? വേറെ ആരുമല്ല, വേള വെച്ച ആള് തന്നെ. അന്തിയുറങ്ങല് ഒരപ്പരക്കാരി പെണ്ണുങ്ങളുടെ വീട്ടില്. അതിനെതിരെ പറഞ്ഞു എന്നുള്ളതാ എന്റെ തെറ്റ്. കുളത്തിൽ വീണിട്ട് മുങ്ങിച്ചാവണ വരെ അവൻ അനങ്ങിയില്ല കാര്യസ്ഥൻ. പിന്നെ വലയും വിളിയും, അയ്യോ കുഞ്ഞാത്തല കുളത്തിൽ വീണല്ലോ. ദുഷ്ടൻ, അവനും അതിനരു നിന്നതാ. രണ്ടിനെ ഞാൻ എന്റെ മുമ്പിൽ വന്ന് പെടും ഒരീസം.
1: മന്ത്രങ്ങളോ മന്ത്രവാദങ്ങളോ ഒന്നും തന്നെ കുഞ്ഞാത്തോലിനെ ബാധിച്ചില്ല. ജാനകിയുടെ മുൻപിൽ വീണ്ടും വീണ്ടും കുഞ്ഞാത്തോൽ ചിരിച്ചുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടു. അപ്രതീക്ഷിതമായി ഒരു ദിവസം സരോജിനിയുടെ അച്ഛൻ വീട്ടിലേക്ക് വന്നു. വളരെ പെട്ടെന്ന് തന്നെ സരോജിനിയുടെ കല്യാണവും ഉറപ്പിച്ചു. സരോജിനി സമ്മതിച്ചില്ല, സമ്മതിക്കില്ല എന്ന് ജാനകിക്കും അറിയാമായിരുന്നു. സരോജിനിയും ഭാസ്കരനും എവിടേക്കെങ്കിലും ഓടിപ്പോകുമെന്ന് ജാനകി വിചാരിച്ചെങ്കിലും അവർ കരഞ്ഞുകൊണ്ട് വിധിയെ പഴിച്ച് രണ്ടു വഴികളിൽ തിരിയാൻ തീരുമാനിച്ചു. അപ്പോ ഇത്രയുള്ളോ സ്നേഹമെന്ന് പറയുന്നത്? ജാനകി സ്വയം ചോദിച്ചു. ആർക്കും കിട്ടാത്ത ആ ചോദ്യത്തിന്റെ ഉത്തരം അവൾക്കെങ്ങനെ കിട്ടാനാണ്? സരോജിനിയെടുത്തിയെയും ഭാസ്കരനെയും ഒന്നിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. പെണ്ണുകാണാൻ വന്നവരുടെ മുൻപിൽ വെച്ച് സരോജിനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് അവൾക്ക് പൊതിരെ തല്ലുകിട്ടി. അവസാനം അവൾ കുഞ്ഞാത്തോലിന്റെ സഹായം എടുക്കാൻ തീരുമാനിച്ചു.
0: കുഞ്ഞാത്തോൽ യക്ഷിയല്ലേ, മിനിറ്റ് വെച്ച് കരിമനയുടെ മുകളില് മാളിക ഉണ്ടാക്കാനൊക്കെ പറ്റൂലോ. ആദ്യം ദൂരത്തെവിടെങ്കിലും മാളിക ഉണ്ടാക്ക, എന്നിട്ട് ഇവരെ കൊണ്ടുപോയി താമസിപ്പിക്ക അല്ലേ? അതന്നെ. ഇപ്പഴല്ല, കല്യാണത്തിന്റെ ഇടയില് ചെറിയ ഭൂകമ്പം ഉണ്ടാക്കണം. സങ്കടപ്പെട്ട് സരോജിനി എടുത്തി മാലയിടാൻ തുടങ്ങുമ്പോ ഒറ്റ മിന്നല്, ബോംബെക്കാരന്റെ സ്ഥാനത്ത് ഭാസ്കരേട്ടൻ.
1: എന്നാൽ ജാനകിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞാത്തോലും അവളെ കൈയൊഴിഞ്ഞു. എല്ലാം വിധിയും യോഗവും ഒക്കെ പോലെ ഇരിക്കുമെന്ന് കുഞ്ഞാത്തോലും അവളോട് പറഞ്ഞു. മനുഷ്യർ ശ്രമിക്കാതെ വിധിയിൽ പഴിചാരി കടന്നു പോകുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ജാനകിക്ക് മനസ്സിലായില്ല. തീരെ വയ്യാതെ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശിയെ കല്യാണം കാണിക്കുക എന്നതായി ജാനകി

0: യുടെ അടുത്ത ലക്ഷ്യം. അതിന് കുഞ്ഞാത്തോൽ സമ്മതിച്ചു. ജാനൂട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി കുഞ്ഞാത്തോലും കല്യാണത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. കുഞ്ഞാത്തോലിന്റെ ശക്തിയിൽ കട്ടിലിൽ കിടന്ന മുത്തശ്ശി ഞൊടിയിടയിൽ എഴുന്നേറ്റ് കല്യാണ സ്ഥലത്തേക്ക് നടന്നു. അവിടെ ഒരു ആൽമരച്ചുവട്ടിൽ അവരെ കാത്ത് കുഞ്ഞാത്തോലും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കല്യാണം കൂടി. താലി കെട്ടുന്ന സമയത്ത് കുഞ്ഞാത്തോൽ പ്രകോപിതയായി. അവൾ ഒരു പൂർണ്ണ രക്തയക്ഷിയായി മാറി. അവളുടെ ദംഷ്ട്രകൾ കണ്ട് ജാനകി പേടിച്ച് ബോധരഹിതയായി വീണു. കണ്ണു തുറന്നപ്പോൾ കട്ടിലിനു ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. കല്യാണ സ്ഥലത്തു നിന്നും തിരിച്ചെത്തിയ അവര് കണ്ടത് കട്ടിലിൽ മരിച്ചുകിടക്കുന്ന മുത്തശ്ശിയെയാണ്. പക്ഷേ താലി കെട്ടുന്ന സമയത്ത് എല്ലാവർക്കും കൊടുത്ത പൂവിലും അരിയിലും ഒരു പങ്ക് മുത്തശ്ശിയുടെ കയ്യിലും ഇറുക്കി പിടിച്ച നിലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആർക്കും മനസ്സിലായില്ല എങ്കിലും ജാനൂട്ടിക്ക് കാര്യം മനസ്സിലായി. ആശുപത്രി കിടക്കയിൽ നിന്നും ഉറക്കം വിട്ടെണീറ്റ ജാനകിയുടെ അരികിൽ അവൾക്ക് മാത്രം കാണാവുന്ന കുഞ്ഞാത്തോലിനെ അവൾ വീണ്ടും കണ്ടു. ഒരുറക്കം കൂടി കഴിഞ്ഞപ്പോൾ കട്ടിലിനരികിൽ ഭാസ്കരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭാസ്കരൻ സ്നേഹവാത്സല്യത്തോടെ ജാനകിയെ തലോടി. വിട്ടുപോയ പാഠഭാഗങ്ങൾ പഠിക്കണമെന്നും അതിനായി താൻ ജാനകിയുടെ കൂടെയുണ്ടാവുമെന്നും അയാൾ വാക്കുകൊടുത്തു. പിന്നീട് വന്ന നേഴ്സിൽ ജാനകി കണ്ടത് കുഞ്ഞാത്തോലിനെയാണ്. കുഞ്ഞാത്തോൽ തന്നോട് സംസാരിക്കുന്നതായി അവൾക്ക് തോന്നി.
1: എന്തിനാ ദംഷ്ട്ര നീട്ടുന്നത്? ദംഷ്ട്ര ആർക്ക്? ഞാൻ പോട്ടെ. എന്താ തിരക്ക്? എന്നും കളിച്ചു നടന്നാ പോരല്ലോ എനിക്ക്. ജാനൂട്ടിക്ക് ഇപ്പോ തുണയ്ക്കാളുണ്ടല്ലോ അല്ലേ? രാത്രി വരുമോ? എന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ?
0: എന്നോ ഒരിക്കൽ ഒരു മാലാഖയെ പോലെ തന്റെ ജീവിതത്തിലേക്ക് താൻ പോലും അറിയാതെ കയറി വന്ന കുഞ്ഞാത്തോൽ മറ്റൊരു മാലാഖയുടെ വേഷത്തിൽ അവളുടെ ജീവിതത്തിൽ നിന്നും ചിരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്നത് അവൾ നോക്കി നിന്നു.
1: പുറംപറമ്പിൽ നടക്കുമ്പോ കുഞ്ഞാത്തോൽ ചിരിച്ചും കൊണ്ട് പൊന്തക്കാടുകൾക്കിടയിൽ നിന്ന് കയറി വരുമെന്ന് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു. വന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കുഞ്ഞാത്തോലിന്റെ കാര്യം തന്നെ മറന്നു എന്നതാണ് സത്യം. ഭാസ്കരേട്ടൻ ഓരോ രസങ്ങളും പറഞ്ഞുകൊണ്ടാണ് ദിവസവും വരുന്നത്. അപ്പൊ സത്യം പറഞ്ഞ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ മറക്കും. കുഞ്ഞാത്തോലായി കളിച്ചു നടക്കണം കുറച്ചു കാലം എന്നുള്ളത് എന്റെ ഒരു യോഗമായിരിക്കും.

തൃശൂരിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയായി പറയുന്ന എന്ന് സ്വന്തം ജാനകിക്കുട്ടി. പ്രധാന കഥാപാത്രമായ ജാനകിക്കുട്ടിയുടെ മനസ്സിൽ നടക്കുന്നത് തന്നെയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് വലിയ സമയമൊന്നും വേണ്ട. എങ്കിലും അറിയാതെയെങ്കിലും കുഞ്ഞാത്തോലിനെ പോലെ ആരെയെങ്കിലും നമുക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെ ചിന്തിച്ചു പോകും. മുത്തശ്ശിയുടെ വരവോടെയാണ് കഥയിലെ പ്രധാന വഴിത്തിരിവും സംഭവിക്കുന്നത്. ജാനകിക്കുട്ടിയുടെ ഭാവനാസമ്പന്നമായ മനസ്സിലേക്ക് ഫാന്റസിയുടെ കലീഡിയോസ്കോപ്പ് തുറക്കുന്നത് മുത്തശ്ശിയാണ്. കുഞ്ഞാത്തോലിന്റെയും കൂട്ടാളികളുടെയും പിന്നെ മറ്റ് പലരുടെയും കഥകൾ മുത്തശ്ശിയിൽ നിന്നും കേട്ടുകേട്ടാണ് ശരിക്കും ജാനകിയുടെ മനസ്സും കഥകൾ മെനയാൻ തുടങ്ങുന്നത്. ഒരു യക്ഷിയിൽ പോലും നന്മയും സ്നേഹവും കാണാൻ കഴിയുന്നത്ര നിഷ്കളങ്കയായിരുന്നു ജാനകിയുടെ മനസ്സ്. ജീവിച്ചിരിക്കുന്നവരിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയായിരിക്കണം അവൾ ഒരു യക്ഷിയിൽ ഒരു നല്ല സുഹൃത്തിനെയും വഴികാട്ടിയെയുമൊക്കെ കണ്ടത്. 90s മധ്യത്തിൽ വിവാഹപ്രായമെത്തിയ യുവതികളെ കുടുംബവും സമൂഹവും എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലൂടെയും ചിത്രം കണ്ണോടിക്കുന്നുണ്ട്. ജാനകിയുടെ ചേച്ചിമാരായ സരോജിനിയിലും ദേവുവിലുമൂടെയാണ് ഈ വിഷയം ചിത്രം കൈകാര്യം ചെയ്യുന്നത്. സ്വന്തം ജീവിതത്തിലോ വിവാഹത്തിലോ അവർക്ക് യാതൊരഭിപ്രായവുമില്ല. ഇരുവരുടെയും വിവാഹം ഒരു തലവേദനയായിയാണ് കുടുംബക്കാർ കണക്കാക്കിയത്. സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരിക്കും.

ക്കുന്ന ജാനകിയെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഇരുവരെയും അഹങ്കാരികളും നാർസിസിസ്റ്റുകളും ഒക്കെയായാണ് ജാനകി കരുതിയിരിക്കുന്നത്. വെള്ള വസ്ത്രം ധരിച്ച് കണ്ണാടി പോലെയുള്ള വിടർന്ന കണ്ണുകളുമായി പ്രത്യക്ഷപ്പെടുന്ന കുഞ്ഞാത്തോൽ എന്ന യക്ഷിയും സ്റ്റീരിയോടൈപ്പ് ചെയ്തിരിക്കുന്ന പ്രേതഭാവനയുടെ സൃഷ്ടി തന്നെയാണ്. എങ്കിലും നല്ല കുറെ ഗുണങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചതിനാൽ ഒരു പുതുമ തോന്നി. പുരുഷവിദ്വേഷിയായ കുഞ്ഞാത്തോൽ പക്ഷേ നല്ലയാളുകളെ സംരക്ഷിക്കാൻ ഏതറ്റവും വരെ പോകും. ഇങ്ങനെ കുഞ്ഞാത്തോലിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് സിനിമയിലുടനീളം പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാവരുമായി കലഹിക്കുന്ന കൗമാരക്കാരിയായ ജാനകിയിൽ നിന്നും പക്വതയാർജിച്ച ഒരു യുവതിയിലേക്കുള്ള പരിവർത്തനമാണ് കഥയുടെ മറ്റൊരു പ്രധാന ചർച്ചാവിഷയം. സിനിമ ആരംഭിക്കുമ്പോൾ ജാനകിക്കുട്ടിയുടേത് ഒരു പ്രത്യേകതരം സംസാര രീതിയാണ്. ചുറ്റുമുള്ളവരുടെ അഭാവത്തിൽ കാഴ്ചക്കാർ അവളുടെ സുഹൃത്താവും. സിനിമയുടെ ഒടുവിൽ ജാനകിയുടെ അനുഭവങ്ങൾക്കും യുവത്വത്തിലേക്കുള്ള അവളുടെ യാത്രയെയും സ്ക്രീൻ പ്ലേ പരിധികളില്ലാതെ വിവരിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ അവസാനം ഉറപ്പുള്ള തീരുമാനങ്ങൾ സ്വയം കൈക്കൊള്ളാനും അനുകമ്പയുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിയായി മാറാനും അവൾക്ക് കഴിയുന്നുണ്ട്. തന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരു സിനിമയെ മറ്റൊരു തലത്തിലേക്കുയർത്താൻ കഴിയുന്ന അതുല്യ പ്രതിഭയാണ് എം ടി വാസുദേവൻ നായർ. എം ടിയുടെ തന്നെ ചെറുകഥയായ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കൃതിയെ ഒരു തിരക്കഥയാക്കി മാറ്റുകയും അത് ടി ഹരിഹരൻ സംവിധാനം ചെയ്യുകയും ചെയ്തപ്പോൾ പുറത്തു വന്നത് പല മാനങ്ങളിൽ പ്രേക്ഷകനെ ഇന്നും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രമായിരുന്നു. 1998 ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി വി ഗംഗാധരൻ നിർമ്മിച്ച് കൽപ്പക ഫിലിംസ് വിതരണം ചെയ്ത എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തെ തേടി നിരവധി അവാർഡുകളും എത്തി. മികച്ച ഓഡിയോഗ്രഫിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് കെ സമ്പത്തിന് ഈ ചിത്രത്തിലൂടെ ലഭിച്ചു. സിനിമ പ്രോസസ് ചെയ്ത പ്രസാദ് കളർ ലാബ്സിന് മികച്ച പ്രോസസ്സിംഗ് ലാബിനുള്ള കേരള സംസ്ഥാന അവാർഡും ലഭിച്ചു. ജാനകിക്കുട്ടിയെ അവതരിപ്പിച്ച ജോമോൾക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ദേശീയ തലത്തിൽ സ്പെഷ്യൽ ജൂറി പരാമർശവും ലഭിച്ചു. കുഞ്ഞാത്തോൽ എന്ന സാങ്കല്പിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ചഞ്ചലും ഈ ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. കൗമാര കാലഘട്ടത്തിലെ അനിശ്ചിതത്വങ്ങളെയും ഫാന്റസികളെയുമെല്ലാം മനോഹരമായി ചിത്രീകരിച്ച ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

0: ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു.
1: കള്ള് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്താല്. ഗുഡ് നൈറ്റ്. ഒരു കാലം എന്റെ ഭാര്യയായിരുന്നു അവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം പഴയ റോളിൽ.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

90 FM എന്നും നിങ്ങൾക്കൊപ്പം. ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയില് നമ്മളോടൊപ്പം ഉള്ളത് രഘു സാറാണ്. വന്നിരിക്കുന്നത് ബേഗൂരിൽ നിന്നാണ്, വയനാട് തിരുനെല്ലിയിൽ നിന്നും, കാട്ടുനായ്ക്ക ഗോത്രവിഭാഗത്തിലെ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഉന്നതിയിലെ ഒരു മെമ്പറും കൂടിയാണ് രഘു എം ബേഗൂർ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ?
1: ഓക്കെ. എന്റെ പേര് രഘു എം ബേഗൂർ എന്നാണ്. അതായത് വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഉന്നതി സ്ഥിതി ചെയ്യുന്നത്. ആ ഉന്നതി തന്നെയാണ് ഞാൻ ജനിച്ച് വളർന്നതും ജീവിച്ചു പോകുന്നതും. അപ്പോൾ ഇന്ന് ഇവിടെ വന്നത് സെന്റ് തെരേസസ് കോളേജിലെ എൻ്റെ ഒരു സുഹൃത്തു ആയ ടെസ മേഡം മുഖാന്തരാണ് ഇവിടെ ഒരു പ്രോഗ്രാംസിന് വന്നത്.
0: ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ
1: പരിപാടിയാണ്. അപ്പോൾ അതിൽ പിന്നെ റേഡിയോ കൊച്ചി, അതിലേക്കൊരു ക്ഷണം കിട്ടി, അങ്ങനെ ഇതിലും എത്തി.
0: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയല്ലേ. വീട്ടില് ആരൊക്കെയാ?
1: വീട്ടില് വൈഫ്, രണ്ടു മക്കള്, പിന്നെ ഒരു പേരക്കുട്ടി, മരുമകൻ.
0: വലിയ കുടുംബമാണ്,
1: അംഗങ്ങളാണ് നമ്മളുള്ളത്.
0: ഉന്നതിയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം, എങ്ങനെയാ അതിലേക്ക് വരുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ.
1: ഓക്കെ. അതായത് നമ്മുടെ ബേഗൂർ ഉന്നതി അവിടെ എങ്ങനെയാണ് ജനവാസ കേന്ദ്രമായതെന്ന് പറഞ്ഞാല്, അതായത് ആദ്യം നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് കൂട് വിട്ട് കൂടുമാറി താമസിക്കുക, അതായിരുന്നു ആദ്യ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ഉൾക്കാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു 5 വർഷം അവിടെ ജീവിക്കുക. അതായത് അടിക്കാടുകളെല്ലാം വെട്ടി തെളിച്ച് നമുക്ക് താമസിക്കാൻ വേണ്ട കുടിലുകൾ കിട്ടുക, പിന്നെ ഏറുമാടങ്ങൾ കിട്ടുക, മൃഗശല്യത്തിന് എതിരെ ആയിട്ടുള്ളത്, പിന്നെ കൃഷിക്ക് യോഗ്യമായ മണ്ണ് തരപ്പെടുത്തുക. അതിന് അടിക്കാടുകളെല്ലാം വെട്ടി തെളിച്ച് വൃത്തിയാക്കി ചുട്ടുകരിച്ചതിന് ശേഷമാണ് പിന്നെ ഇത് വിത്ത് പാകുന്നത്, മണ്ണിളക്കിയിട്ട്. അത് റാഗി, നെല്ല്, പിന്നെ ചോളം, കുറേ ഐറ്റംസ്, പലതരം
0: ധാന്യങ്ങൾ
1: ഉണ്ടാവും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു 5 വർഷം അവിടെ തന്നെ സ്ഥിരം താമസിക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ മാറി മാറി മാറി മാറി താമസിച്ച്, പിന്നെ ഇത് വൈൽഡ് ലൈഫ്, വൈൽഡ് ലൈഫിന്റെ ഒരു കയറി വരവും, പിന്നെ നമ്മളെ അവിടെ നിന്ന് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ബേഗൂർ ഉന്നതിയിൽ എത്തിപ്പെട്ടത്.
0: ഓക്കെ. അതിന്റെ സ്ഥാപകരൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകളും?
1: അവര് നമ്മളെ, അതായത് നമ്മളെ പൂർവികരാണ്. അപ്പൊ ഓരോ ഏരിയ തിരിച്ച് അവർക്ക് നിങ്ങൾ ഇവിടെ താമസിക്കും, നിങ്ങളൊരു കുടുംബം ഇവിടെ താമസിക്കും, പിന്നെ ഞങ്ങളെ കുടുംബം ഇവിടെ താമസിക്കുക, പിന്നെ നിങ്ങളുടെ വേറെ കുടുംബങ്ങളെ അവിടെ താമസിക്കും.

0: അവിടെ രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് കാട്ടുനായിക്കയും ഒന്ന് വെട്ടക്കുറുമ സമുദായവും. ആദ്യ കാലങ്ങളിൽ തീണ്ടലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തീണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി ഒരു ഫാമിലി പോലെ ജീവിച്ചു പോന്നു. കുഴപ്പമൊന്നുമില്ല.
1: തൊട്ട് തീണ്ടായ്മ ഈ രണ്ട് വിഭാഗത്തിൽ അങ്ങനെ
0: രണ്ട് വിഭാഗത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗത്തിലുണ്ട്. ഇപ്പോ കാട്ടുനായ്ക്ക സമുദായത്തിന്റെ പരിപാടിക്കോ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവരെ വീട്ടിൽ ഭക്ഷണം കഴിക്കുക ചായ കുടിക്കുക അങ്ങനത്തെ പരിപാടികളും ഒന്നുമില്ലായിരുന്നു. കംപ്ലീറ്റ് അല്ല, കുറച്ചുപേര് മാറിയിട്ടുണ്ട്, കുറച്ചുപേര് മാറിയിട്ടില്ല. പഴയ ആൾക്കാര് മാറിയിട്ടില്ല, പുതിയ ജനറേഷൻ ന്യൂ ജനറേഷൻ ഒക്കെ മാറിയിട്ടുണ്ട്.
1: മാറിയിട്ടുണ്ട്. അത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ മാറ്റങ്ങള് പതിയെ വന്നോളൂ. പ്രവർത്തനങ്ങൾ എങ്ങനെയാ ഈ പ്രോഗ്രാംസിന് പോകുന്ന കാര്യമൊക്കെ?
0: അതെ അതെ, ഞങ്ങള് 2014 മുതലാണ് ഞാൻ ഇതില്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ കോൽക്കളിന്റെ ഉത്ഭവം. ഞാന് അപ്പൊ കോൽക്കളി കളിക്കുന്നത് എല്ലാ വർഷവും വിഷു പ്രമാണിച്ച്, അതായത് വിഷുവിന് മുന്നേ ഒരു 7 ദിവസം വ്രതം എടുത്ത് ഒരു മൂപ്പൻ നമുക്ക് കോല് വെട്ടിത്തരും. ഭാഗവതരോ അല്ലെങ്കിൽ ഊരുമൂപ്പനോ, ഭാഗവതരം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന ആളാണ്, അത് നമ്മളെ ഭാഷയിൽ പാട്ട് പാടുന്ന ആൾ. അപ്പോൾ അയാള് കോൽ വെട്ടിത്തരും. അത് നമ്മൾ 7 ദിവസത്തിന് ശേഷമാണ് കോൽ വെട്ടിത്തരും, അതായത് വ്രതം എടുത്തിട്ടാണ്. അങ്ങനെ പിന്നെ അന്ന് 1 ദിവസം അവിടെ ഊരിൽ തന്നെ കോൽ കളിച്ചതിന് ശേഷം പിന്നെ ഊരൂരാന്തരം കോലടിക്കും പോയിട്ട്. കോലടിക്കുമ്പോൾ അവർ അവിടുന്ന് ദക്ഷിണയായിട്ട് അരി, നെല്ല്, പിന്നെ പൈസ, വെറ്റിലടക്ക അങ്ങനെ ഉള്ള ദക്ഷിണകള് തരും.
1: ഇതൊക്കെ കമ്മ്യൂണിറ്റിന്റെ അകത്ത് തന്നെയല്ലേ?
0: കമ്മ്യൂണിറ്റി അല്ലാതെ അല്ലാത്ത ഊരുകളിലേക്ക് പുറത്തും പോകും. അതായത് ഏത് കമ്മ്യൂണിറ്റി ആയാലും കുഴപ്പമൊന്നുമില്ല, പോയി അവിടെ കോൽ കളിക്കും. കോൽ കളിക്കുന്നത് തന്നെ ആ ഉന്നതി വീട്ടിലെ ദോഷങ്ങൾ മാറാനും പിന്നെ ആ ഉന്നതിയിലെ എന്തെങ്കിലും ദോഷങ്ങളും മാറാനും വേണ്ടിയിട്ടാണ് ഈ കോൽക്കളി ചെയ്യുന്നത്. വിശ്വാസം. പിന്നെ കോൽക്കളിയിൽ 2 വേഷധാരികൾ ഉണ്ടാവും. ഒരു കോടങ്കി എന്ന് പറഞ്ഞ ഒരു വേഷധാരിയും, അതായത് പുരുഷൻ കോടങ്കി കെട്ടുന്നത്. പിന്നെ ഒരു സ്ത്രീ വേഷം, ആ പുരുഷൻ സ്ത്രീ വേഷം
1: കെട്ടുക.
0: അത് ശിവനെയും പാർവതിനെയും അനുഗമിച്ചിട്ടുള്ള ഒരു
1: പ്രതീകമാണ്
0: ചെയ്യുന്നത്. പിന്നെ 7 ദിവസം, 7ാമത്തെ ദിവസം, 6 ദിവസം ഉന്നതികളിൽ ചെയ്ത് 7ാമത്തെ ദിവസം തിരുനെല്ലി ക്ഷേത്രത്തിൽ, അത് വിഷുവിന്റെ തലേദിവസം. അവിടെ ഏതൊക്കെ ഉന്നതിയിലെ ആൾക്കാർ അല്ലെങ്കിൽ ഉന്നതി നിവാസികൾ കോൽ കളിക്കാൻ കൂടിയിട്ടുണ്ടോ, അവരൊരു 10-50 ടീമുകൾ ഉണ്ടാവും അന്ന്. ആ ദിവസം
1: ഒരുമിച്ച്
0: അമ്പലത്തിലേക്ക് ഒരുമിച്ച് വന്ന് ഒരു ഗ്രൗണ്ടിൽ എല്ലാരും കൂടിയിട്ട് കോൽ കളിച്ച്, താഴെ അമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ അമ്പലത്ത് ഈ കോലുകൾ കൊണ്ട് സമർപ്പിക്കുകയാണ്. സമർപ്പിച്ച് പിന്നെ പിരിച്ചെടുത്ത ദക്ഷിണകള് 1 വീതം ഭഗവാനും സമർപ്പിച്ചതിന് ശേഷമാണ് ആ കോലുകളെല്ലാം എടുത്ത് ഊരിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ഭക്ഷണം, അരിസാധനങ്ങളൊക്കെ പിരിച്ചതുണ്ടല്ലോ, അതൊക്കെ അരിസാധനങ്ങൾക്ക് ഭക്ഷണം വെച്ച് പാകം ചെയ്ത് ഊരുകാർക്കെല്ലാം കൊടുത്ത് അങ്ങനെയാണ് ഈ കോൽക്കളിന്റെ ആചാരം അവിടെ അവസാനിക്കുന്നത്. 1 വർഷത്തെ, 1 വർഷത്തിൽ 1 പ്രാവശ്യം.
1: അത് തിരുനെല്ലി ഉത്സവം ഏകദേശം ഏത് സമയത്താ?
0: വിഷു അടുപ്പിച്ച്.
1: വിഷു അടുപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന. ശരിയാണ്. അപ്പം ഈ കോൽക്കളി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇതിന്റെ ഉത്ഭവം, ഇത് തുടങ്ങി വെച്ചത് അങ്ങനെ
0: തുടങ്ങി വെച്ചത്? അതെ, തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികരുടെ മനസ്സിൽ, അതായത് ഇപ്പോഴാണ് പ്രതിഷ്ഠ അവിടെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ എന്ന് നമുക്ക് നമ്മളറിയുന്നത്. നമ്മളത് ആദ്യം എന്ന് പറഞ്ഞ നമ്മളെ പൂർവികർ പറഞ്ഞത് നമ്മൾ അയ്യനോ അജ്ജമ്മ ആണ് എന്നുള്ള, അജ്ജയൻ എന്നാണ് നമ്മള്, അതായത് പൂർവ്വ ഇത് മുന്നേ മരിച്ച ആൾക്കാർ അവർ അജ്ജമ്മ അജ്ജയ്യ എന്നാ പറയാ,
1: അജ്ജമ്മ അജ്ജയ്യ
0: എന്നാ പറയാ. അവിടുത്തെ ഊരിലെ കാരണവന്മാരുണ്ടാവും, ആ കാരണവന്മാർക്ക് സ്വപ്നത്തിൽ ഈ കോൽക്കളി പാട്ടുകൾ പഠിപ്പിച്ചാണ് എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ട്, എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ പാട്ടുകൾ നീ പഠിച്ച്. അങ്ങനെ 12 കോൽക്കളിയുണ്ട്, 12 കോൽക്കളിയിൽ 12 പാട്ടുകൾ അദ്ദേഹം പഠിപ്പിച്ചു
1: സ്വപ്നത്തിലൂടെ.
0: അങ്ങനെയാണ് അതിന്റെ ഒരു
1: സ്റ്റോറി. അങ്ങനെയാണല്ലേ.
0: അങ്ങനെ പിന്നെ അദ്ദേഹം മുറ്റടിച്ച് വാരി, അവിടുത്തെ അമ്പലം മുറ്റടിച്ച് വാരി, ഇപ്പോഴല്ല ഗോപുരമായിട്ട് ഇതൊക്കെ കെട്ടിയത്.

0: അങ്ങനെ ഓപ്പൺ ഏരിയ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ സ്വപ്നത്തിൽ പഠിപ്പിച്ച ഇത് പിന്നെ അവരുടെ സമൂഹത്തിന് കുട്ടികൾക്ക്
1: പറഞ്ഞു കൊടുത്ത് ഒരു ട്രഡീഷണൽ ആയിട്ട്
0: ഇപ്പോഴും കൊണ്ടുപോകും.
1: അപ്പം ഇത് ഇപ്പം സാറിന് പേരക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ ഇപ്പൊ ഇപ്പോഴുള്ള മക്കൾക്ക് അപ്പൊ ഏത് ഏജ് തൊട്ടായിരിക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്?
0: അങ്ങനെ ഇതൊന്നുമില്ല, പിള്ളേരിത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, കണ്ടു കേട്ട് പഠിക്കുക.
1: ആ ഇത് കാണുന്നുണ്ടല്ലോ പരമ്പരാഗതമായിട്ട്, വർഷങ്ങളായിട്ട്
0: കാണുന്നതല്ലേ,
1: പാട്ടൊക്കെ കാണാപാടായിരിക്കും അല്ലേ, സ്റ്റെപ്സ് ഒക്കെ എന്തായാലും ഉള്ളിലുണ്ടാവും അല്ലേ.
0: അത് പിള്ളേര് ഓരോ കളിയും ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി വന്നിട്ട് അവര് തന്നെ
1: പഠിക്കും. പാട്ടിന്റെ എന്തെങ്കിലും ഒന്ന് മൂളാനോ പറ്റുമായിരിക്കോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്.
0: ഒരു കോൽപാട്ട് ഞാൻ പാടാം, അത് ഇങ്ങനെയാണ്. കോലുന്ന ഗംഗിക കോലുന്ന ഗൗരിക കൊൽകോലംബദ ബസവയ്യ കോലു കോലണിരെ അവിന കോലു കോലണിരേ. കോലുന്ന ഗംഗിക കോലുന്ന ഗൗരിക കൊൽകോലംബദ ബസവയ്യ കോലു കോലണിരെ അവിന കോലു കോലണിരേ എന്നാണ്. ഓരോ പാട്ടിനും ഓരോ ദൈവത്തിന് പല നമ്മളെ പൂർവിക അജ്ജന് പല രീതിയിലാണ് നമ്മൾ പുകഴ്ത്തുക. ബസവേശ്വരനായിട്ടും അങ്ങനെ പല ഓരോരോ രൂപങ്ങളെ ആയിട്ടും ഇങ്ങനെ പുകഴ്ത്തി പാടുന്ന പാട്ടുകളാണ്.
1: അത് ഞാൻ ചോദിക്കാൻ വരുന്ന അർത്ഥം വരുന്നത് എങ്ങനെയാണ്?
0: നല്ല ദേവസ്തുതികളാണ്
1: ഓരോന്നും ഓരോരോ. അപ്പൊ 12 ടോട്ടൽ
0: ടോട്ടൽ 12 പാട്ട് 12
1: വരികളും 12 ഈണങ്ങളും ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ കോലെന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു
0: മുളക്കമ്പാണ്.
1: ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ സ്ത്രീകൾ വരില്ല അല്ലെ,
0: പുരുഷന്മാർ
1: മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. വേറെന്തെങ്കിലും അങ്ങനെ വേറെ കലാരൂപങ്ങൾ എന്തെങ്കിലും?
0: കലാരൂപം എന്ന് പറഞ്ഞാൽ നമ്മള് ഹൃദുമതി കല്യാണത്തിന്, അതായത് ഹൃദുമതി കല്യാണത്തിന് നമ്മള് സ്ത്രീകൾ മാത്രം കൈകൊട്ടി നൃത്തം ചെയ്യുന്ന ഒരു കലാരൂപമാണ് തോട്ടിയാട്ട എന്ന് പറയും.
1: തോട്ടിയാട്ട
0: അത്
1: ആഘോഷം തന്നെയായിട്ട്,
0: അത് ആഘോഷം തന്നെയാണ്. അത് ചിലപ്പോ ആദ്യകാലങ്ങളിലൊക്കെ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഹൃദുമതി ആചാരത്തോടുകൂടി പുറത്തേക്ക് ഇറക്കുന്നത്. ഇപ്പോ 14 ദിവസം 7, 14, 28 അങ്ങനെ 21, 28 കണക്കുകളുണ്ട്. അപ്പൊ അതിന് മുന്നേ ഇത് ഇറക്കും, പിള്ളേരെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച ഇതായതുകൊണ്ട് അങ്ങനെ ഇതാക്കും. ആദ്യകാലങ്ങൾ അങ്ങനല്ല, ആദ്യം 1 വർഷം ചിലപ്പോ 2 വർഷം 3 വർഷം അതുവരെ മഞ്ഞൾ തേച്ച് മഞ്ഞൾ വെള്ളം കുളിച്ച് കൂടയിലിരിക്കണം. പിന്നെ ഊരുകാരും അല്ലെങ്കിലും മൂപ്പന്മാരും കൂടിയിട്ട് അല്ലെ ഊരിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ കാരണവര് കൂടിയിട്ട് തീരുമാനിച്ച് ഇന്ന ദിവസം കുട്ടീനെ ചടങ്ങുകളോടുകൂടി പുറത്ത് ഇറക്കണം. അതുവരെ സ്വന്തം അച്ഛനോ ജ്യേഷ്ഠനോ അനുജനോ കാണാൻ പറ്റില്ല, പുരുഷന്മാർക്ക് മാത്രം. സ്ത്രീകൾക്ക് കയറി കാണാം.
1: അത് മാറി വന്നതൊക്കെ ഏത് കാലത്തായിരിക്കും?
0: മാറ്റം വന്നത് ഇപ്പൊ
1: കുറച്ചൊരു
0: 2010 കുറെയൊക്കെ മാറി വരാൻ. അതായത് എന്നാലും അപൂർവമായിട്ട് ആരെങ്കിലും ഓരോ ചടങ്ങുകൾ ചെയ്യും.
1: അപ്പം ഇതിനു പുറമെ ഇപ്പം പുറത്ത് പോയിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല, എറണാകുളത്ത് മാത്രം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോ എങ്ങനെയാ അത് ഗ്രൂപ്പായിട്ട് നിങ്ങള്?
0: ഗ്രൂപ്പായിട്ട് നമുക്ക് വേട്ട നൃത്തങ്ങളുണ്ട്.
1: ഓ,
0: വേട്ട നൃത്തങ്ങൾ. പിന്നെ നമ്മളെ പൂർവികർ കാടിനെ കുറിച്ചും പക്ഷി മൃഗാദികളെ കുറിച്ചും മൂളിപ്പാട്ടായി നടന്ന ഒരു ഇതുണ്ട്. ആ മൂളിപ്പാട്ടുകള് നമ്മളുടെ തലമുറ ഇപ്പോഴത്തെ, അതായത് ഞങ്ങളെ മുത്തശ്ശി അമ്മ ആ വഴി നമുക്ക് അവര് കഥകൾ പറഞ്ഞു തന്നു. ആ പാട്ടുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. അപ്പൊ നമ്മളത് ആ പാട്ടുകൾ പഠിച്ച് ആ നൃത്തങ്ങൾ ചുവടുകൾ പഠിച്ച് അത് നമ്മളെ മക്കൾക്ക് ഇപ്പോൾ പഠിച്ച് അതൊരു സ്റ്റേജ് പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പോ കേരളത്തിലെ 13 ജില്ലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു ജില്ല ഒഴിച്ച് ചെയ്തിട്ടുണ്ട്.
1: സാധാരണ ഏത് ടൈപ്പ് ഓഫ് പരിപാടികൾക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ വിളിക്കുക? അതോ ഇത് മാത്രമായിട്ട് തന്നെ വിളിക്കുകയാണോ, അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കാണോ?
0: അല്ലല്ലോ, ഇത് നമ്മൾ കൂടുതലും നമ്മള് കൃത്താർത്ഥ് ഡിപ്പാർട്ട്മെന്റ് ആണ്.
1: കൃത്താർത്ഥ്സിന്റെ അല്ലേ.
0: പിന്നെ പട്ടിക

0: ഇതുപറ്റി അവർക്ക് വികസന വകുപ്പും സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാംസാണ് ഗദ്ദിക എന്ന് പറയുന്നത്.
1: ഗദ്ദിക കേട്ടിട്ടുണ്ട്.
0: അപ്പൊ അതിലേക്കാണ് കൂടുതൽ നമ്മളെ ക്ഷണിക്കുക. അപ്പൊ അവർ നമുക്ക് അതിന് ട്രെയിനിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരും. ഒരു തടസ്സം തന്നെ വെച്ചിട്ട് ഒരു 15 ദിവസം. അപ്പൊ നമ്മൾ തന്നെയാണ് അവിടെ ഗുരുക്കളും നർത്തകരും നർത്തകികളും പാട്ടുകാരൊക്കെ നമ്മൾ തന്നെയായിരിക്കും. അവർ നമുക്കൊരു സൗകര്യം ചെയ്തു തരാ, നമ്മളെ അതിനെ ഒന്ന് ക്രോഡീകരിച്ചു തരാ. അതാണ് അവരുടെ സ്റ്റേജ് പ്രോഗ്രാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു രീതി പറഞ്ഞുതരാം. അപ്പൊ അത് നമുക്ക് ഹെൽപ്പാവും നമുക്ക്. അതായത് സ്വതോദിമി നൃത്തം എന്ന് പറയുന്ന നൃത്തമുണ്ട്.
1: എന്താ പേരെങ്ങനെ?
0: സ്വതോദിമി.
1: സ്വതോദിമി
0: അതൊരു വേട്ട നൃത്തമാണ്. പിന്നെ കൂറാണിക ഭാവ, ഇത് രണ്ട് അത് നൃത്താണ്. അതൊരു ഒരു കഥയാണ്, സ്റ്റോറിയാണ്. അത് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുന്ന ഒരു സീനാണ് സ്വതോദിമി നൃത്തം. ഇവരുടെ ആഗ്രഹം എന്ന് കൂരമ്മണ്ണിയുടെ ചെറുകൂടല്, ചെറുകൂടൽ പക്ഷികൾ, നമ്മളത് പറഞ്ഞ കൂറ കയ്യാന്നാ പറയാ,
1: കൂറക്കയ്യ.
0: അത് അത് തിന്നണം, കഴിക്കണം എന്നാണ്.
1: ആരോഗ്യത്തിന്,
0: അതായത് അത് പലതരം കായ്കനികളാണ് കൂടുതൽ ഭക്ഷിക്കുക. അതായത് നമ്മളെ വേപ്പിൻകായ്, താനിക്കായ്, പിന്നെ കുമിഴിന്റെ കായ്, പിന്നെ മറ്റ് സസ്യങ്ങൾ എല്ലാം കഴിച്ച് അത് വേസ്റ്റ് വൻകൂട്ടിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ചെറുകൂട്ടിലേക്ക് അതിന്റെ സത്തുകൾ മാത്രം കയറ്റി വെക്കും. അതാണ്
1: അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്.
0: അങ്ങനെ അത് പോയി വേട്ടയാടി കൊണ്ടുവരുന്ന ഒരു വേട്ടയാടി വരും. അപ്പൊ അത് കിട്ടില്ല സ്വതോദിമി നൃത്തത്തില്. അത് കിട്ടാത്തപ്പോ രണ്ടാമത് ഒരു മൂപ്പനോട് ചോദിച്ച് ഗണിച്ച് പറയും, ഇന്ന ഭാഗത്തേക്ക് നിങ്ങള് നയനം കൊണ്ടുപോകും, അവിടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു മൂപ്പന്റെ നിർദ്ദേശം പ്രകാരം അടുത്ത നൃത്തം എന്ന് പറഞ്ഞാൽ കൂറാണിക ഭാവ എന്നുള്ള നൃത്തം. അപ്പൊ അത് അങ്ങനെ പോയി കൂറിനെ വേട്ടയാടി കൊണ്ടുവരുന്നു. വന്നതിന് ശേഷം കൂറിനെ കിട്ടുന്നു. കൂറിന്റെ മാംസങ്ങളെല്ലാം മാറ്റി അതിന്റെ കൈപ്പെടുത്ത് ഇലയിൽ പൊതിഞ്ഞ് ചുട്ട് കൊടുത്ത് അത് ഭക്ഷിച്ചതിന് ശേഷമാണ് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഇവർക്ക് പ്രസവ വേദന ആരംഭിക്കുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നത്. അപ്പോ ആ ആൺകുഞ്ഞ് ജനിക്കുന്നതിന്റെ ഒരു സന്തോഷത്തിന് ഈ പാട്ട് പാടി അവർ നൃത്തം ചെയ്യും. കുറാനിക ബാവ കൂറാനെ എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടി
1: രണ്ടുപേരും പാടാൻ പറ്റും.

അതെ, അങ്ങനെ അങ്ങനെ പാടി പാടി പാടി പാടി പോവും. അതാണ് ഇതിന്റെ ഒരു സ്റ്റോറി. പിന്നെ അങ്ങനെ അതിനെ കുറിച്ച് ഉള്ള പാട്ടുകൾ, പിന്നെ നമ്മളെ ഞങ്ങൾ ആരാണ് നമ്മളെ ഐഡന്റിറ്റി പറയുന്ന പാട്ടുകളും ഉണ്ട്. അത് ഞാൻ ആരാന്ന്, ഞാൻ എവിടെയാണ് ജനിച്ചത് എന്നുള്ള ഒരു ഐഡന്റിറ്റിയും, പിന്നെ ഞാൻ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ പറയുന്ന ഒരു പാട്ട്.

0: അങ്ങനെ അത് പിന്നെ നമ്മൾ ഭക്ഷിക്കുന്ന ഓരോ ഐറ്റം സാധനത്തിന്റെ കുറിച്ച് ഇങ്ങനെ പാടി. ഇത് ഒരു 6 മിനിറ്റോളം ഉള്ള പാട്ടുകളാണ്, ഓരോന്ന് 4 മിനിറ്റ് 5 മിനിറ്റ് ഉള്ള പാട്ടുകളാണ്, ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസുകളും ഉണ്ട്.
1: വേഷങ്ങളൊക്കെ
0: വേഷങ്ങൾ നമ്മളെ ട്രഡീഷണൽ വേഷം തന്നെയാണ്. അതായത് ഇവിടെ ഗേട്ടിയെ പെണ്ണുങ്ങൾ ഗേട്ടിയെ കെട്ടും, ആണുങ്ങള് ഇപ്പോ ഒരു സ്റ്റേജ് പരിപാടി ആകുമ്പോ മാറി മറിച്ചിട്ട് ഉള്ള ഒരു ഇതാണല്ലോ. അപ്പോ അത് നമ്മള് ആണുങ്ങള് ഒരു

0: ബനിയൻ മോഡല് ഒരു ഇതും പിന്നെ കച്ച കെട്ടും, മുണ്ട് കൊണ്ട് കച്ച കെട്ടിയിട്ട് നൃത്തം ചെയ്യും.
1: അപ്പം ടീമിൽ എത്ര പേരാ നിങ്ങളുള്ളത്?
0: ടീമിൽ 25 പേര്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ മക്കള് ഒരു പ്രായം കഴിഞ്ഞ കല്യാണമെല്ലാം വിവാഹം കഴിച്ച് മാറി താമസിക്കുമ്പോൾ അവർക്ക് ഇതിനോട് നല്ല ഇതുണ്ടാവില്ല, കുടുംബബാധ്യത ഉണ്ടാവും, അത് ഇതൊക്കെ ആകുമ്പോൾ. അപ്പം അങ്ങനെ കുറച്ച് പിള്ളേർ മാറി നിൽക്കുന്നുണ്ട്. എന്നാലും ബാക്കി വരുന്ന പിള്ളേർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഇവർ നിൽക്കുന്നുണ്ട്.
1: ഇത് ഇനി വരും തലമുറയ്ക്കും ഇങ്ങനെ താല്പര്യപ്പെട്ട് മക്കളെ
0: പഠിക്കാനും അവർക്ക് നമ്മള് അത് പാട്ടായാലും ശരി നൃത്തങ്ങളായാലും ശരി ആചാരങ്ങളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതും നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ആരായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ ജീവിത ശൈലികൾ തന്നെ മാറിയപ്പോ പിള്ളേര് മൊബൈലിലേക്ക് കടന്നു, അപ്പൊ ഇതിനോട് കുറച്ച് താല്പര്യം കുറഞ്ഞ കുറവുള്ള പിള്ളേരുണ്ട്, താല്പര്യമുള്ള പിള്ളേരുണ്ട്.
1: ഭാഷയുടെ ഒരു കൈമാറ്റം എങ്ങനെയാണ് മുന്നോട്ടേക്കുള്ള ജനറേഷനിലേക്ക്?
0: ഭാഷ എന്തായാലും മറക്കുന്നില്ല,
1: ഇല്ല
0: ഊരില്, അതായത് ഊരിലും അതായത് ഉന്നതികളിലും അല്ലെങ്കിൽ അതായത് കുടുംബത്തില് കുറച്ച് പേര് മാത്രം മലയാളം സംസാരിക്കുകയും ബാക്കി അവരുടേതായ തനത് ഗോത്ര ഭാഷകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഊരിൽ പരസ്പരം പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മാമിൽ സംസാരിക്കുന്നതും നമ്മളെ ഗോത്ര ഭാഷകൾ
1: തന്നെയാണ്.
0: അതുകൊണ്ട് അത് മറന്നു പോകല. പിന്നെ എന്താ, ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്താ വിദ്യാഭ്യാസം കുറച്ച് വന്നപ്പോ ഇതിലേക്ക് നമ്മളെ ഭാഷയിലേക്ക് കുറച്ച് മലയാളങ്ങളും
1: വാക്കുകളും
0: മിക്സായി വരുന്നുണ്ട്. അതിന്റെ ഒരു
1: പക്ഷെ അത് ശരിക്കും അറിയുന്ന ഒരാൾക്കത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലല്ലേ അത് തിരുത്തപ്പെടേണ്ടല്ലേ? ഇപ്പൊ എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ ഭാഷകളെ എല്ലാ രീതിയിലും മാറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പറയല, ജെൻസിയുടെ ഭാഷ, ഇനി വരാൻ പോകുന്ന തലമുറകളുടെ ഭാഷയൊക്കെ നമുക്ക് പുതിയ പുതിയ വാക്കുകളൊക്കെ ഡിക്ഷണറിയിലേക്ക് തന്നെ കയറിയെന്ന പറയുന്നത്. അപ്പൊ എന്നാലും നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് ഒരു മാറ്റം വരാതെ നമ്മൾ
0: കൊണ്ടുപോകണമല്ലോ. ഇപ്പൊ ഞങ്ങളെ ഭാഷയിൽ തന്നെ ഒരു ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ചോദിക്കാൻ, ചെറിയ മക്കളെ ഒക്കെ ആണെങ്കിൽ അത് നമ്മളെ കാട്ടും പ്രായം കുറഞ്ഞ അവരെ നീ എന്ന് വിളിക്കും. നിന്ന യസറ് യാന എന്ന് ചോദിക്കും.
1: നിന്ന യസറ്
0: യാന എന്ന് ചോദിക്കും. മുതിർന്നവരാണെങ്കിൽ നിങ്ക യസറ് യാന എന്ന് ചോദിക്കും.
1: അങ്ങനെ പറഞ്ഞാൽ
0: നിങ്ക യസറ് യാന, നിങ്ങളുടെ പേര്
1: എന്താണ്?
0: അപ്പം പ്രായം കുറഞ്ഞവരെ നിന്റെ പേരെന്താണ്, പ്രായം കൂടിയവരെ
1: ബഹുമാനം കുറച്ച്
0: കൊടുക്കുന്ന സംസാരിക്കുക.
1: കന്നഡ ഭാഷയായിട്ട് അങ്ങനെ കൂടുതൽ തോന്നിയിട്ടുണ്ടോ?
0: കാട്ടുനായ്ക്ക ഭാഷ തന്നെ കർണാടക, തമിഴ്, തെലുങ്ക് എല്ലാം മിക്സ് ചെയ്ത് ആയിട്ടുള്ള ഒരു ഭാഷ രീതിയാണ് കാട്ടുനായ്ക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഭാഷ കൂടുതലും ഉപയോഗിക്കുന്നത് കർണാടക സ്റ്റേറ്റ്സ് ആണ്. അപ്പോ കർണാടകയിൽ ഒരു നമ്മളൊരു ടീമുണ്ട് അവിടെ, നമ്മളെ റിലേഷൻ പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ അവരു ടീമായിട്ട് അവിടെ മൈസൂര്, ബാംഗ്ലൂർ അങ്ങനെ ജില്ലകളിൽ പോയിട്ട് പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നുണ്ട്.
1: അപ്പം സാറെ, കാട്ടുനായ്ക്ക വിഭാഗത്തിന്റെ തന്നെ കുലത്തൊഴിലായിട്ട് അങ്ങനെ എന്തെങ്കിലും സ്വീകരിച്ചു പോരുന്നുണ്ടോ? അത് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ പറ്റും?
0: ഓക്കെ, അതുണ്ട്. നമ്മളെ കാട്ടുനായ്ക്ക സമുദായത്തിന്റെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് തേൻ ശേഖരണവും വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റി മാത്രമായിരുന്നു തേൻ ശേഖരണത്തിന്. അത് തിരുനെല്ലി, അതിൽ വയനാട് ജില്ല ആ ഏരിയയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും, എല്ലാ കമ്മ്യൂണിറ്റിയും, ഗോത്ര കമ്മ്യൂണിറ്റികളും തേൻ ശേഖരണവും ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടിട്ടുണ്ട്.
1: ഉൾക്കാടുകളിലേക്ക് പെർമിഷനൊക്കെ
0: നമുക്ക് ഉള്ളതാണ് ഓൾറെഡി.
1: അപ്പൊ അങ്ങനെ ലൈസൻസ് ഉള്ളവരാണോ ഇങ്ങനെ പോയി എടുക്കുക, അതോ നമുക്ക്?
0: അല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ സൊസൈറ്റിന്റെ ഭാഗമായിട്ട് ഓരോ തിരിച്ചറിയ കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതില്ലാത്തവരും പോയി ഉപജീവന മാർഗത്തിന് വേണ്ടി പോകും. അങ്ങനെയാണ്
1: തേൻ ശേഖരിച്ചിട്ട്
0: സൊസൈറ്റിക്ക് ഗിരിജൻ സൊസൈറ്റി ഉണ്ട്, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൊസൈറ്റികൾ ഉണ്ടാവും, അവിടത്തേക്കാണ് തേൻ ശേഖരിച്ചത്.
1: ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്, തിരുനെല്ലി സൊസൈറ്റിയിൽ പോയിട്ട് തേൻ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ തന്നെ ശേഖരിച്ച്
0: പിന്നെ അവരെന്നൊന്ന് ഫിൽട്ടർ ചെയ്ത് ഒന്ന് ഇതാക്കി വിൽപ്പന ചെയ്യുന്നു എന്നാ ഉള്ളത് മാത്രമേ ഉള്ളൂ.
1: അതും വ്യത്യാസം എന്താണ്, അങ്ങനെ ഫിൽട്ടർ ചെയ്യാത്തതും ചെയ്തെന്ന് പറഞ്ഞാല്? നല്ല
0: ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഇപ്പോ നല്ലൊരു സ്റ്റിക്കർ കണ്ടാലല്ലേ ഗുണനിലവാരം ഉള്ളതെന്ന്, അത് തെറ്റിദ്ധാരണയാണ് ശരിക്കും.

0: നമ്മളെ നേരിട്ട് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കുറെ
1: ആളുകളുണ്ട്.
0: അവർക്ക് അതാണ് അവർക്ക് ഗുണം, അതിനെ കുറിച്ച് ഗുണമുള്ള കാര്യം അവർക്കറിയാം. അപ്പൊ അത് വന്നിട്ട് നേരിട്ട് നമ്മളെടുത്ത് മേടിക്കും. അല്ലാത്തവര് സൊസൈറ്റിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത സാധനം മേടിച്ചു. പിന്നെ നമ്മള് തേൻ പറിക്കുന്ന രീതി എന്ന് പറയുന്നത് മുഴുവനായിട്ട് നശിപ്പിക്കാത്ത, കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതെ, അതായത് ഈച്ചയും നശിപ്പിക്കാതെ പറിക്കുന്ന ഒരു രീതിയാണ്.
1: അതാണല്ലോ വേണ്ടത്. വേണ്ടത്
0: നാളേക്കും വേണ്ടല്ലോ,
1: പിന്നെ
0: വരും തലമുറയ്ക്കും
1: വേണ്ടല്ലോ.
0: അപ്പൊ അങ്ങനെ എന്താ, നമ്മള് ചൂട്ട കത്തിച്ച് ചൂട്ട ഉണ്ടാക്കി അതിന് ഇത് ഇല, പച്ചില പച്ചില ചുറ്റി കെട്ടി മുറുക്കി മരത്തിലേക്ക് ഒരാള് കയറി, അതായത് കയറും കൊണ്ടുപോകും. കയറിനെ നമ്മള് ഒറജി എന്നാ പറയാ, ഒറജി എന്നാ പറയാ. അതിനെ കൊണ്ടുപോയി അപ്പൊ പൊത്ത കെട്ടാൻ വേണ്ടിയിട്ട് ആ ഒറജി താഴേക്ക് വിടും. അപ്പോ പൊത്ത കെട്ടി കൊടുക്കും. പൊത്ത കെട്ടി വലിച്ച് ഈച്ചനെല്ലാം പുകച്ച് മാറ്റി നിർത്തിയതിന് ശേഷം പിന്നെ കയറ് വിടും. പിന്നെ പൂണി കെട്ടി കൊടുക്കും. പാത്രം തേൻ പറിച്ചിടാൻ ഉള്ള അതിന് പൂണി എന്നാ പറയാ. അപ്പൊ അതിലേക്ക് പറിച്ചിട്ട് അത് പറിക്കുന്ന നെയ്യുള്ള ഭാഗം മാത്രം ഇത് ഓട്ടത്തിളച്ച് അല്ലെങ്കിൽ ആ ഭാഗം മാത്രം കീറി എടുത്തതിന് ശേഷം ആ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ വെക്കും. വല്ലേ തേൻ്റെ കുഞ്ഞാണ് എൻ്റെ, അതിൻ്റെ പകുതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുക്കുകയും ബാക്കി അങ്ങനെ അവിടെ വിടുകയും ചെയ്യും. അപ്പോൾ അത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അത് പിന്നെയും കുഞ്ഞുങ്ങളുമാക്കി നെയ്യുമാക്കി പിന്നെയും അവിടെ ഉണ്ടാവും. പിന്നെയും നമ്മൾ അതെടുക്കും, അതുപോലെ തന്നെ ചെയ്യും. പിന്നെയും അത് രണ്ടു മൂന്നാഴ്ച ആകുമ്പോഴേ പിന്നെയും അത് നെയ്യാക്കും. അങ്ങനെ മൂന്ന് ഒരു തേനിന് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് തേൻ ശേഖരിക്കാൻ പറ്റും. ആ ഒരു രീതിയാണ് കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. അതെ, അത് വൻതേനിലായാലും ശരി പുറ്റുതേനിലായാലും ശരി, പുറ്റുതേന് പറയുകയാണ് തടിയിലൊക്കെ ആണ് പുറ്റുതേന ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് ഒന്നോ രണ്ടോ അട അവിടെ തന്നെ വിട്ടിട്ട് ബാക്കിയുള്ള അട എടുത്ത് എടുക്കും. അപ്പൊ ബാക്കി അട അവിടെ ഉള്ളത് കൊണ്ട് തേനീച്ച വിട്ടുപോകില്ല. പിന്നെ അത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിരിച്ച് പിന്നെ നെയ്യൊക്കെ ഉണ്ടാക്കും. ആ ഒരു രീതിയാണ് നമ്മളത്.
1: ഇതീ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ
0: ഒരുമിച്ചാണോ അഞ്ചോ ആറോ, ഒരു കുടുംബത്തിൽ അഞ്ചോ ആറു പേര് ഒരുമിച്ചാ പോവാ. ഇപ്പോ പിന്നെ അങ്ങനൊന്നില്ല, ഇപ്പോ കൂട്ടുകാരന്മാരെ ആരായാലും കൂട്ടി പോവും. അങ്ങനെയാണ്.
1: ഇതിനൊരു കുറവൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ, കാലാവസ്ഥയും മാറ്റം കൊണ്ടോ അങ്ങനെ
0: ഒന്നും. അതാണ് വനനശീകരണം അതുകൊണ്ടാണ്. അതായത് നമ്മള് ഞാൻ പറഞ്ഞു, നമ്മള് കൂട് വിട്ട് കൂടുമാറി താമസിച്ചിരുന്ന കാലം അന്ന് ഈ മൃഗശല്യങ്ങൾ കുറവാ. നമ്മൾ വനങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഒരു ആന ചവിട്ടിക്കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റു മന്യമൃഗങ്ങളിൽ നിന്ന് മരിക്കുകയോ എല്ലാം ചുരുക്കം ഇതേ ഉള്ളൂ. ഇപ്പോ പിന്നെ കാട്ടില് ഇവർക്കുള്ള ഭക്ഷണവുമില്ല, കുടിവെള്ളവുമില്ല. അതുകൊണ്ടെന്താ ഇവര് നാട്ടിലേക്ക് ഇറങ്ങി. നാട്ടില് ചക്ക മാങ്ങ സൂസണ ഈ ടൈമിലൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ ഒരു ആളെ ആന ചവിട്ടി കൊന്നത് കാട്ടിക്കുളത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്. അത് വന പിന്നെ കാട്ടുകിഴങ്ങു വർഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പച്ചമരുന്നുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വയറുവേദനയ്ക്കോ ഒരു തലവേദന വന്നാലോ ഒന്ന് മുറ്റത്തിറങ്ങിയാൽ മതി, അതിനുള്ള മരുന്നുകൾ
1: സമ്പത്താണ്ടാവാറ്.
0: ഇപ്പൊ ഇല്ല,
1: ഒട്ടും ഇല്ലാന്നാണോ? അത് നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കാനോ
0: കുറവാണ്.
1: കുറവാണ്
0: പനിക്കുള്ള മരുന്നിന് വേണ്ടത്, വേറെ ഏതെങ്കിലും മരുന്ന് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതില്ല ഉള്ളത്. ജലദോഷത്തിനുള്ളത് തലവേദനക്കുള്ളതല്ല, അത് രണ്ടും കൂടി ഉണ്ടെങ്കിലല്ലേ രണ്ടും അസുഖം ഒരുമിച്ച് മാറുള്ളൂ. അപ്പൊ ഒന്ന് കിട്ടിയാ ഒന്നും കിട്ടില്ല, അങ്ങനത്തെ ഒരു രീതിയാ.
1: ഈ പരമ്പരാഗതമായിട്ട് ഇതുപോലുള്ള വൈദ്യന്മാരും അങ്ങനെ ഉള്ളവരൊക്കെ എപ്പോഴും ഫാമിലിയില്
0: കുടുംബത്തിലുണ്ട്. അത് അറിയപ്പെടാത്ത ആൾക്കാരാണ്. അതായത് നമ്മൾ കൈമാറ്റം ചെയ്യുന്നില്ല, നമ്മളെ കമ്മ്യൂണിറ്റി കൈമാറ്റം ചെയ്യില്ല. അത് സ്വന്തം മകനായാലും പറഞ്ഞു കൊടുക്കില്ല.
1: അങ്ങനെയുണ്ട്.
0: അത് പേടിച്ചിട്ടാ
1: അങ്ങനെയുണ്ട്.
0: അതാണ് പിന്നെ അപൂർവമായിട്ട് പറഞ്ഞ് കൊടുത്തെങ്കിൽ പിന്നെ അവര് പിന്നെ സ്വപ്നത്തില് വന്ന് പറഞ്ഞു കൊടുക്കും മരുന്നുകള് പൂർവികർ. അങ്ങനെയൊക്കെ കൈമാറി അങ്ങനെയൊക്കെ കിട്ടിയാല് അത്
1: ഉണ്ടാവുള്ളൂ.

0: ഇപ്പൊ നമ്മള് പറയുന്ന ഒരു അനുഗ്രഹം വേണമെന്നോ
1: അങ്ങനെയൊക്കെ
0: ഒരു വിശ്വാസം.
1: അതെ അതെ അതെ. പിന്നെ ഇപ്പൊ നമ്മള് അവിടെ തന്നെ ഒരു വൈദ്യരുണ്ട്, ഗിരിജ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഇതാ.
0: ഇപ്പൊ
1: നമ്മള് അവരെ അയൽവാസിയായ ചേച്ചി മുഖാന്തരം എന്നൊക്കെ പറയുന്നു. പിന്നെ അവർക്ക് സ്വപ്നത്തില് കൊറേ കൊടുത്തതെന്നൊക്കെ പറയുന്നു.

0: ആയിട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ തന്നെ.
1: അതെ, എവിടെയായിട്ടാ?
0: നമ്മളെ ഉന്നതിയിൽ തന്നെ, ഉന്നതിയിൽ തന്നെ.
1: നമ്മള് കുലത്തൊഴിലല്ലേ പറഞ്ഞത്, ശേഖരണം പറഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടോ, അതോ മെയിൻ ആയിട്ട് ഇത് മാത്രമാണോ ചെയ്യുന്നത്?
0: പിന്നെ അതന്നെ, ചീനിക്ക അങ്ങനത്തെ വനവിഭവങ്ങള് ശേഖരിക്കും, നെല്ലിക്ക, കാട്ടുമഞ്ഞള്, അങ്ങനത്തെ കുറെ ഐറ്റംസുകള്, പിന്നെ കിഴങ്ങ്, കാട്ടുകിഴങ്ങ് വർഗ്ഗങ്ങള് ഒക്കെ ശേഖരിക്കും.
1: നമ്മളെ നാട്ടിലൊന്നും കണ്ടുവരാത്ത, അങ്ങനെ അവിടെ മാത്രം കണ്ടുവരുന്ന അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
0: കാട്ടിൽ കിട്ടുന്ന കിഴങ്ങ് എന്ന് പറഞ്ഞാല്
1: വ്യത്യാസമുണ്ട്.
0: നമ്മള് കാച്ചൽ മോഡലാണ്, പക്ഷെ രുചിയും പിന്നെ അതിന്റെ രൂപമൊക്കെ വേറെ രീതിയിലായിരിക്കും.
1: ശരി.
0: അതിന് നമ്മള് കിഴങ്ങ് വർഗ്ഗങ്ങള് ഒരു കുറച്ച് ഇത് പറയാ, കാലുകാസ് എന്ന് പറയും, പിന്നെ എക്ക് കാസ്, പിന്നെ നൂറെ കാസ്, ഒട്ടി കാസ്, നാറ, കുറനെ, അങ്ങനൊക്കെ കിഴങ്ങ്.
1: ഇതൊന്നും നമ്മള് കണ്ട സാധനങ്ങളൊന്നും
0: അല്ല. കിഴങ്ങുറങ്ങളുണ്ട്.
1: പേസ്റ്റ് വരുന്നത് ഇതേപോലെ കാച്ചില് അതുപോലെ?
0: അല്ലല്ല, അതിന്റെ ടേസ്റ്റ് അല്ല, അതേ ഇതാണ്. എന്ത് കൂട്ടും, അത് പൊടി ഇതൊക്കെ ആവുന്നത്, അതിന്റെ ഇതൊക്കെയാണ്, രൂപങ്ങളൊക്കെയാണ്. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, ഓരോ കിഴങ്ങിനും ഓരോ ടേസ്റ്റ് ആണ്.
1: അതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടോ?
0: അതെല്ലാം ഇപ്പൊ തന്നെ വനനശീകരണത്തോണ്ട് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആ ഭാഗത്ത് വയനാട് ജില്ല തന്നെ വേറൊരു കാടിനെ നശിപ്പിക്കുന്ന ഒരു ചെടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ തന്നെ
1: മഞ്ഞ,
0: നമ്മളതിലെ
1: യാത്രയൊക്കെ ചെയ്യുമ്പോ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇതിങ്ങനെ പടർന്നാല് മരങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ, എല്ലാം നശിച്ചു പോവല്ലോ, എല്ലാം വലിച്ചെടുക്കാണല്ലോ.
0: അടിക്കാട് എന്ന് പറയുന്ന സാധനമല്ല, ഒരു പച്ച പുല്ല് വരെ ഇല്ല അതിന്റെ അടിയിൽ. ഒരു ഭാഗം അതിനെ നശിപ്പിച്ചു വരുന്നുണ്ട്, അത് അതിനനുസരിച്ച് ഒരു ഭാഗം
1: പെട്ടെന്ന് അത് വന്തലിക്കല്ലേ. ഭക്ഷണം ആണെങ്കിലും എന്തെങ്കിലും ഒരു വിഭവം ഇപ്പൊ നമുക്ക് പറയാനായിട്ട്, എന്തെങ്കിലും ഒരു ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന രീതിയോ അല്ലെങ്കിൽ അത്രയും പോഷകമുള്ള എന്തെങ്കിലും ഒരു?
0: ഓക്കെ, നമ്മള് മക്കൾക്കാണെങ്കിൽ, ചെറിയ മക്കൾക്ക്, അത് അത് പ്രസവിച്ച് ഒന്നോ രണ്ടോ വയസ്സാകുമ്പോഴേക്ക് മക്കൾക്ക് മാത്രമായിട്ട് മുത്താറി കുറുക്കിയിട്ട്, അത് അമ്പാലി എന്ന് പറയുന്നത്, നമ്മള്
1: മുദ്ദയാണോ,
0: മുദ്ദാന്റെ അതന്നെ, അതാപ്പൊടി, മുദ്ദാപ്പൊടി, അത് അത് ചാലിച്ചിട്ട് അത് കൊടുക്കാൻ തുടങ്ങും.
1: റാഗിപ്പൊടി,
0: റാഗിപ്പൊടി
1: അതിങ്ങനെ വെള്ളത്തിലോ പാലിലോ,
0: ചൂടുവെള്ളത്തില്,
1: ജസ്റ്റ്
0: മിക്സ് ആക്കി ചാലിച്ച് അത് കൊടുക്കും. പിന്നെ അതിന് ചുമ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ കുറച്ച് തേൻ, ചെറുതേനൊക്കെ ചേർത്ത് അങ്ങനെ കൊടുക്കും പിള്ളേർക്ക്, ജലദോഷം അങ്ങനെ പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾക്ക് നമ്മൾ വലിയവർക്ക് ആണെങ്കിൽ മുദ്ദ ഉണ്ടാക്കി, പിന്നെ ചപ്പ്, ഇലക്കറികള്, ഇലക്കറികള് ഉണ്ടാക്കി ആ ഇലക്കറിയും മുദ്ദയും
1: കൂടെയാണ്
0: കഴിക്കുക. ആദ്യകാലങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം ഈ ഇതാണ്, ചോളവും റാഗിയും ഒക്കെ.
1: അവിടെ തന്നെ
0: ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെ വിതച്ച്, നമ്മൾ തന്നെ കൊയ്ത്.
1: ഇപ്പോഴും കൃഷികളൊക്കെ തന്നെ എല്ലാം ഉണ്ടോ?
0: ഇപ്പോ ഇല്ല, കൃഷി കുറവ്. ഒന്നാമത് കൃഷി ചെയ്യാനുള്ള സ്ഥലം കുറവാ എല്ലാവർക്കും. ആദ്യം എന്ന് പറയുന്ന ഒരു ഒരു കുടുംബത്തിൽ രണ്ട് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് വീട് ഉണ്ടെങ്കിൽ, ഇപ്പൊ അതേ സ്ഥലത്ത് 8 വീടുകളാ. ഒരു കൂട്ടുകുടുംബമാണല്ലോ നമ്മളെ ജീവിത ഇത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാനൊരു വീട് കെട്ടി, എന്റെ അമ്മ അമ്മയ്ക്ക് ഒരു വീട്, പിന്നെ എന്റെ പെങ്ങൾക്ക്, പെങ്ങളെ മക്കൾക്ക്, അങ്ങനെ ഉള്ള കൃഷി ചെയ്യാനുള്ള സ്ഥലം പോകും. പിന്നെ കൂടുതൽ അന്ന് കഴിച്ചുകൊണ്ടിരുന്ന വനവിഭവങ്ങൾ തന്നെയാണ് ഭക്ഷണ രീതികളത്. പുഴ പോവുക, തോടുകൾ കിട്ടുക, മീൻ പിടിക്കുക, പിന്നെ അന്നത്തെ കാലങ്ങളിൽ ചെറിയ ചെറിയ പ്രാണികളെ ആവശ്യത്തിന് മാത്രം വേട്ടയാടി പിടിക്കുക. അനാവശ്യത്തിനല്ല,
1: ഇപ്പോഴാണ്
0: ആവശ്യത്തിന് മാത്രം. ഇപ്പോഴല്ലേ കുറെ ആൾക്കാർ റോട്ടിലൂടെ വന്ന് വെടിവെച്ച് വീഴ്ത്തി കൊണ്ടുപോയി വിൽപ്പന ഒക്കെ നടത്തുന്ന ഒരു രീതി. അങ്ങ് ആ രീതിയല്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം വേട്ടയാടുന്ന രീതി.
1: പഠിക്കാൻ ഇപ്പൊ എല്ലാരും തന്നെ പോകുന്നില്ല.

0: സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ കുറേയൊക്കെ മാറി. ഇപ്പോൾ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് തന്നെ രണ്ട് ജില്ലകളുണ്ട്, വയനാട്ടിലുണ്ട് ഇവിടെ നിലമ്പൂരും ഉണ്ട്. പ്ലസ് ടു വരെ പഠിക്കാനുള്ളത്, പ്ലസ് ടു വരെ എങ്ങനെയെങ്കിലും പഠിക്കും, പ്ലസ് ടു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ടാ പിള്ളേർ. പിന്നെ മൊബൈൽ മേടിക്കണം,
1: അതാണ് അതാകെ ചിന്ത മൊബൈലിലേക്ക് വരും.
0: പണിക്ക് പോകണം, പണിക്ക് പോയിട്ട് കുറച്ച് കാശായി കഴിഞ്ഞാൽ ഇനി പഠിക്കണ്ട ആ ഒരു മൈൻഡ്.
1: അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
0: അത്
1: പറഞ്ഞ് മനസ്സിലാക്കുന്നതൊക്കെ
0: അല്ല, അത് പിള്ളേർ സ്വയം
1: മനസ്സിലാക്കുക.
0: ഇപ്പൊ നമ്മളെ കണ്ട്, നമ്മളെ കഷ്ടപ്പാട് കണ്ട്, നമ്മളെ അനുകരിക്കാതെ എനിക്കൊരു ജോലി വേണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ തന്നെ ഉദിക്കണം.
1: അതെ അതെ, ഒന്നും പറഞ്ഞു കൊടുത്ത് ജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ,
0: ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം ഇതിലല്ല. അത് വേറെ ഒരു ചിന്ത അല്ല ഇതെന്ന് പറഞ്ഞാൽ, ഉന്നതികളിലായതുകൊണ്ട് കൂട്ടുകെട്ടുകൾ കൂടും. ഒറ്റ ചിന്തയേ ഉള്ളൂ, വേറെ മാറി ചിന്തിക്കാനുള്ള ഒരു ഇത് അവിടെ സ്ഥലത്ത് കിട്ടൂല അവർക്ക്. അങ്ങനെയാണ് കുറെ മക്കളും ഡ്രോപ്പ് ഔട്ടായി ഇങ്ങനത്തെ ഒരു തൊഴിൽ കണ്ട് എത്തുന്നത്. അതൊന്നും പഠിക്കാനൊന്നും പോകില്ല.
1: അപ്പൊ ഒരുപാട് സന്തോഷം സാർ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് രഘു എം ബേഗൂരാണ്, തിരുനെല്ലിയിൽ നിന്നും. ഒരുപാട് കഥകള് കാട്ടുനായ്ക്ക ഗോത്ര വിഭാഗത്തിന്റെയും ആ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരുപാട് കഥകൾ നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഒരുപാട് സന്തോഷം റേഡിയോ കൊച്ചി 90 FM-ൽ വന്നതിലും സംസാരിച്ചതിലും.
0: സന്തോഷം,
1: നന്ദി.
0: ഓക്കേ.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.

എല്ലാവർക്കും നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അദ്വിത് സിബി ആണ്. ഞാൻ സെന്റ് ജോസഫ് സ്കൂൾ തൃക്കാക്കര +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് കങ്ങരപ്പടിയിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ, അങ്ങനെ 4 പേര് അടങ്ങിയ ഒരു കുടുംബമാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ 3 വയസ്സ് 4 വയസ്സ് ഒക്കെ തൊട്ട് മൂളി തുടങ്ങുമെന്ന് അച്ഛനും അമ്മ പറയുമായിരുന്നു. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ ഒരു 3-4 ക്ലാസ് തൊട്ടാണ് പാട്ട് പാടി തുടങ്ങിയത്. എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് എൻ്റെ വല്യച്ഛനാണ്. അതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മണ്ണുക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലായിരുന്നു. ഒരു നാടൻ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. കലാഭമണിയുടെ അനിയൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ ആ ഒരു 4 വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

ഒരു 8th 9th പഠിക്കുമ്പോഴാണ് ഞാൻ മേരി മിസ്സിനെ പരിചയപ്പെടുന്നത്. മിസ് എനിക്ക് സോഷ്യൽ സയൻസ് എടുക്കുന്ന അധ്യാപികയായിരുന്നു. മിസ് അതിനോടൊപ്പം എന്നെ പാട്ടും പഠിപ്പിക്കും. എൻ്റെ സ്കൂളിലെ എന്നെ പഠിപ്പിക്കുന്ന മറ്റധ്യാപകരും എനിക്ക് എന്നെ പാട്ടിലൂടെ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളായ അരുൾജ്യോതി സിസ്റ്ററും എനിക്ക് വളരെ സപ്പോർട്ടാണ്. 10th 2nd ഞാൻ എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു തന്ന ഒരു ലളിതഗാനമാണ് ഞാൻ പാടിയത്. അപ്പോൾ ആ ഒരു പാട്ട് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഇത് 4 വരി പാടാം.

പത്താം ക്ലാസ് തൊട്ട് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ മിസ്സിൻ്റെ കീഴിലാണ് ഞാൻ പാട്ട് പഠിക്കുന്നത്. അപ്പോൾ മിസ് തേവക്കലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ മിസ് പഠിപ്പിച്ച ഒരു ഗണപതി സ്തുതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

യും മജനമനേന്ദ്രനും മുനിവരു പണിയും പങ്കച്ച ചരണ ശരണം ചരണം പങ്കജ ചരണ.

എൻ്റെ വീട്ടുകാരും എനിക്കതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടാണ്. സ്റ്റേജ് പരിപാടികളിലാണെങ്കിലും അല്ലാണ്ട് പാട്ട് പഠിപ്പിക്കാനാണെങ്കിലും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 3ാം ക്ലാസ് തൊട്ട് ഞാൻ വേദികളിലൊക്കെ പാടാറുണ്ട്. നാട്ടിൻപുറത്ത് ഉത്സവങ്ങളിലാണെങ്കിലും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എന്നെ പാടിക്കാറുണ്ട്. അതുപോലെ കലാകാരന്മാരുടെ ഒരു നന്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഞാൻ പാടിയിട്ടുണ്ട്. സ്റ്റേജ് പരിപാടികളിൽ ഞാൻ പാടിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

പൂക്കൾ എൻ ജീവനേ ആ ആ.

ജോൺസ് മാസ്റ്ററുടെ പാട്ടുകൾ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജോൺസ് മാസ്റ്ററിന് ഒരു സല്ലാപം എന്ന മൂവിയിലൊരു പാട്ടുണ്ട്, കെ ജയേശുദാസ് സാറും ചിത്രാമയും പാടിയ ഒരു മനോഹരമായ പാട്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം.

ഞാനൊരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പി ടി പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ മിസ്സുമാർ എന്നെ പാട്ട് പഠിപ്പിക്കാൻ നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ആ സമയത്ത് ഞാൻ നാടൻ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഗാനം പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.

തുരീലി ആവാസ്. സുരേലി ആവാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഗസലുകൾക്ക് എല്ലാവരെയും ആകർഷിക്കാൻ പോകുന്ന ഒരു മാസ്മരിക ചൈതന്യമുണ്ട്. സംഗീതത്തിന്റെ കർക്കശ നിഷ്ഠകൾ കാത്തു സൂക്ഷിക്കുമ്പോഴും സർഗാത്മകതയുടെ സൗന്ദര്യം അനാവരണം ചെയ്യാൻ ഗസലുകൾക്ക് സാധിക്കുന്നു. അതുകൊണ്ടൊക്കെ കൂടിയാവണം അറേബ്യൻ ഗാനശാഖയായ ഗസീദയിൽ തുടങ്ങി തഷ്ബീബിൽ നിന്ന് വേർതിരിഞ്ഞ് ഇറാനിലെ ആസ്വാദക മനസ്സ് കീഴടക്കി തുർക്കികളും അഫ്ഗാനികളും വഴി ഇന്ത്യയിലെത്തിയ ഗസൽ ഇന്ന് സ്വതന്ത്രമായ സംഗീതശാഖയായത്. ആ സംഗീതശാഖയിൽ നിന്നുത്ഭവിച്ച ഗസലുകൾക്ക് അന്ത്യമില്ല. ഗസൽ ആസ്വാദകരുടെ ഹൃദയതാളങ്ങളായി അവ അങ്ങനെ എന്നും ജീവിക്കും. സുരേലി ആവാസിന്റെ ഈ അധ്യായത്തിൽ തന്റെ അനശ്വര സ്വരമാധുര്യം കൊണ്ട് ഒരു ജനതയുടെ മുഴുവൻ മനം നിറച്ച ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറുടെ ഗസൽ സംഗീത വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. പകരക്കാരില്ലാത്ത ഇന്ത്യയുടെ ഒരേ ഒരു വാനമ്പാടിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് അവരുടെ ഗസലുകളിലൂടെ നമുക്കിന്ന് കടന്നു പോകാം.

ഇല്ലാത്തതായിരുന്നു. ഇൻഡോറിലെ കൊച്ചു ഗായികയിൽ നിന്ന് ഇന്ത്യയുടെ മെലഡി രാജ്ഞി എന്ന പദവിയിലേക്കുള്ള ലതാ മങ്കേഷ്കറുടെ യാത്ര. സംഗീത കുടുംബത്തിൽ ജനിച്ച ഹേമ എന്ന ലതാ മങ്കേഷ്കറെ നാടകക്കമ്പനി നടത്തിയിരുന്ന അച്ഛൻ ദീനനാഥ് മങ്കേഷ്കർ സംഗീതസാന്ദ്രമായൊരു അന്തരീക്ഷത്തിലാണ് വളർത്തിയത്. തൻ്റെ മക്കൾ വലിയ സംഗീതജ്ഞരാവണമെന്നാഗ്രഹിച്ച ദീനനാഥ് ലത ഉൾപ്പെടെയുള്ള തൻ്റെ 5 മക്കൾക്കും ശാസ്ത്രീയ സംഗീതത്തിൽ ശിക്ഷണം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ മക്കളായ ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, ഹൃദയനാഥ് മങ്കേഷ്കർ എന്നിവർ സംഗീത ലോകത്തെ പ്രമുഖരാവുന്നതിന് കാലം സാക്ഷിയായി.

അച്ഛൻ്റെ മരണശേഷം കുടുംബഭാരം 13-കാരിയായ ലതയുടെ ചുമലിലായി. തൻ്റെയും സഹോദരരുടെയും ജീവിത ചെലവുകൾക്ക് വേണ്ടിയാണ് ലതാ മങ്കേഷ്കർ മുംബൈയിലെത്തിയത്. യാത്രാകൂലി പോലും കയ്യിലില്ലാതെ ആ മഹാനഗരത്തിൻ്റെ തെരുവുകളിൽ കിലോമീറ്ററുകളോളം ഒറ്റയ്ക്ക് നടന്ന കാലമുണ്ടായിരുന്നു അവർക്ക്. എങ്കിലും അവിടെയും സംഗീതം കൂട്ടായി എത്തി. സിനിമകളിൽ അഭിനയിച്ചും നാടകങ്ങളിൽ പാടിയും ലത ജനശ്രദ്ധയും നേടിയെടുത്തു.

മറാത്തി ചിത്രത്തിന് വേണ്ടി ഗാനമാലപിച്ചുകൊണ്ടാണ് സിനിമാ സംഗീത രംഗത്തേക്കുള്ള ലതാ മങ്കേഷ്കറുടെ കടന്നുവരവ്. പക്ഷേ ആ ഗാനം സിനിമയിൽ നിന്ന് നീക്കപ്പെടുകയാണ് ഉണ്ടായത്. നിർഭാഗ്യത്തെ പഴിക്കാതെ സംഗീതത്തിൽ ആശ്രയിച്ച ലതയെ തേടി അധികം വൈകാതെ തന്നെ നിരവധി അവസരങ്ങളെത്തി. ഗജാബാഹു എന്ന ചലച്ചിത്രത്തിലെ മാതാ ഏക് സപൂത് കി ദുനിയ എന്നതായിരുന്നു അവരുടെ ആദ്യ ഹിന്ദി ഗാനം. സംഗീത ലോകത്ത് ലതാ മങ്കേഷ്കർ ആദ്യം നേരിട്ട വെല്ലുവിളി തന്റെ നേർത്ത ശബ്ദം അന്നത്തെ ശബ്ദ സൗന്ദര്യ സങ്കല്പത്തിന് ചേരുന്നില്ല എന്ന വിമർശനമായിരുന്നു. മറാഠി കലർന്ന ഹിന്ദി ഉച്ചാരണം എന്ന് പരിഹസിച്ച് നിരവധി പേർ അവർക്ക് അവസരങ്ങൾ നിഷേധിച്ചു. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഹിന്ദുസ്ഥാനിയും ഉർദുവും പഠിച്ചെടുത്ത ലതാ മങ്കേഷ്കർ വിമർശകരുടെ വായടപ്പിച്ചത് ഇന്ത്യയുടെ തന്നെ ശബ്ദമായിക്കൊണ്ടാണ്.

തന്റെ ശബ്ദ സൗകുമാര്യം കൊണ്ടും ആലാപന മികവ് കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ സുരയ, ഷംഷാദ് ബീഗം, നൂർജഹാൻ എന്നിവരെ പിന്തള്ളി ബോളിവുഡിന്റെ സംഗീതറാണിയാവാൻ ലതാ മങ്കേഷ്കറിന് കഴിഞ്ഞു. സഹോദരി ആശാ ഭോസ്ലേക്കല്ലാതെ മറ്റൊരാൾക്കും ഇടം നൽകാത്ത തരത്തിൽ ലതാ മങ്കേഷ്കർ അരങ്ങുവാഴുന്ന കാഴ്ചയാണ് പിന്നീട് ഇന്ത്യ കണ്ടത്. ഇന്ത്യയുടെ പ്രിയ ഗായിക മലയാളത്തിന് നൽകിയ സമ്മാനമാണ് കദളി കൺകദളി ചെങ്കദളി പൂവേണു എന്ന മനോഹര ഗാനം. രാമു കാര്യാട്ടിന്റെ നെല്ലെന്ന ചിത്രത്തിന് വേണ്ടി സലീൽ ചൗധരി ഈണം നൽകിയ ഈ ഗാനം മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റുന്നു.

ലോകത്തെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് ഇന്ത്യയുടെ സ്വന്തം ലതാ മങ്കേഷ്കർ. ഗസലുകൾ, ഭജനുകൾ എന്നിവ തുടങ്ങി ഡാൻസ് നമ്പറുകൾ വരെയുള്ള സംഗീതധാരകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ലതാജി എല്ലാ വിവാദങ്ങൾക്കും ബഹളങ്ങൾക്കുമിടയിൽ സംഗീതത്തെ മാത്രം പ്രണയിച്ച് ജീവിച്ചു. ഒടുവിൽ കോവിഡ് ബാധിതയായി മുംബൈയിൽ അന്തരിക്കുമ്പോൾ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം അടക്കമുള്ള പരമോന്നത ബഹുമതികൾ അവർ സ്വന്തമാക്കിയിരുന്നു. പതിറ്റാണ്ടുകളായി ഏതവസരത്തിനും മാറ്റുകൂട്ടാൻ ലതാ മങ്കേഷ്കരുടെ മധുരസ്വരം ആസ്വാദകർക്കൊപ്പമുണ്ട്. കാലത്തെയും മരണത്തെയും അതിജീവിച്ച ആ ശബ്ദം ഇനി പാടിപ്പതിഞ്ഞ ഗാനങ്ങളിലൂടെ എക്കാലവും തുടരുകയും ചെയ്യും.

സുരീലി ആവ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.